0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്. നല്ലൊരു മോർണിംഗ് ആണിത്. അപ്പൊ എല്ലാവർക്കും ഈ നല്ലൊരു മോർണിംഗിലേക്ക് സ്വാഗതം. ഇത് റേഡിയോ സുനുവാണ് കൂടിയെത്തിയത്. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയെല്ലാം ഇന്ന് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി ഉണർന്നെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയല്ലേ ആഗ്രഹമുള്ളത്? വിചാരിക്കുന്നതെല്ലാം നടക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ലൈഫിൽ സംഭവിക്കണം. അത് സംഭവിക്കാതിരിക്കുമ്പോഴാണ് നമ്മളൊന്ന് ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്ന് സൈഡായിട്ട് ഡൗൺ ആവുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആ ഒരു പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിന് ഫലം കാണുന്നതിനെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഇത് ഒരു ദിവസം നമ്മൾ വിചാരിച്ച് അത് നെക്സ്റ്റ് ഡേ നടന്നിട്ടില്ലെങ്കിൽ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഇന്ന് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യും, നാളെ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യും. അപ്പോ കുറച്ചൊരു ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇല്ലാത്തതും ക്ഷമയാണ്, അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പൊ ക്ഷമിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് നമ്മളെ തേടി വരും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ഡേയിലേക്ക് സ്വാഗതം. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

പ്രതീക്ഷിക്കാതെ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യും? റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചുവാണ്. നമ്മൾക്ക് നല്ല കാര്യമാണ് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതെങ്കിലും മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചതെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇപ്പോ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, അപ്പൊ നമ്മള് നമുക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നൊരാളുടെ ഒരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു ഈ ബ്ലൂ വെയിലിന്റെ കൂടെ ഡൈവ് ചെയ്ത് പോണെന്ന്. അപ്പോ അതിനുവേണ്ടി കുറെ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തു. അവസാനം കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയത്. അപ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല, ക്ലൈമറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അവസാനം ആ ഒരു ഡേ വന്നെത്തി. ആ ഡേ വന്നെത്തി ഡൈവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് വെയിലെ കാണുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി നമ്മുടെ സമയം ചിലവാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് അതിനെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും. അപ്പൊ അങ്ങനെ നിരാശപ്പെടേണ്ടി വന്നില്ല, ബ്ലൂ വെയിലിനെ കണ്ടു. പക്ഷെ കണ്ടപ്പോഴെന്താ സംഭവിച്ചെന്നറിയോ? ഒരു കഥ പോലെ ഞാനത് പറഞ്ഞു തരാട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കുക, ഇത് റേഡിയോ സുനു.

കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, കഥ കേൾക്കാനും വളരെ ഇഷ്ടമാണ്. ഈ റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ജച്ചു. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കഥയല്ല, ഞാൻ കേട്ടൊരു കാര്യമായിരുന്നു, ഒരാളുടെ അനുഭവം പറഞ്ഞതായിരുന്നു കേട്ടോ. ഒരുപാട് ട്രാവൽ ചെയ്യുന്നൊരു ഗീതു, ഗീതു മോഹൻദാസ് എന്നാണ് നമ്മുടെ സിനിമാ നടി. ഗീതു മോഹൻദാസ് അല്ല, വേറൊരു ഗീതു മോഹൻദാസ്. അപ്പോൾ ആളിങ്ങനെ പറയായിരുന്നു, ബ്ലൂ വെയിലിന്റെ കൂടെ ഡൈവ് ചെയ്തൊരു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കാണാൻ പോവാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലൂ വെയിലിന്റെ കൂടെ ഡൈവ് ചെയ്ത് പോവാൻ പറയുക, അല്ല ഡൈവ് ചെയ്ത് പോവാന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒന്നാമത് എനിക്കൊക്കെ വെള്ളം ഭയങ്കര പേടി, അങ്ങനെ വെള്ളത്തിന് പേടി പാടില്ല. ഡൈവ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കണം. എല്ലാം കൂടി ഒത്തുവരുമ്പോഴാണ് ഒരാൾക്ക് ഒരു ട്രിപ്പ് പോവാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെന്നു, ഡൈവ് ചെയ്ത് താഴെയായിരിക്കും ബ്ലൂ വെയിൽ എന്നുള്ള രീതിയിൽ താഴെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാസ്റ്റർ പറയണത് മേളിലേക്ക് നോക്കുന്നു. അപ്പൊ മേളിലേക്ക് നോക്കിയപ്പോ തലയ്ക്ക് മേലെ നീലാകാശം എന്ന് പറയണ പോലെ തലയ്ക്ക് മേലെ ഒരു നീല അല്ല ബ്ലൂ വെയിൽ തന്നെ. ആ സ്പോട്ടിൽ എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് ശ്വാസം കിട്ടാതായി പോയിന്ന്. ശ്വാസം കിട്ടാതായാൽ എന്താ ചെയ്യുക? പ്രത്യേകിച്ചിട്ട് കടലിന്റെ അടിയിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നാച്ചുറലി നമ്മൾ വിചാരിക്കുന്ന തന്നെ സംഭവിക്കും. സ്പോട്ടിൽ മേളിലേക്ക് വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അതിയായ സന്തോഷം വരുമ്പോഴും നമുക്ക് എക്സൈറ്റ്മെന്റ് വരും, നമുക്ക് ഇതുപോലെ തന്നെ ശ്വാസതടസ്സങ്ങളും ഉണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൺഡ്.

ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു. അത് നമുക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുതരുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി നമ്മൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആയാൽ എന്ത് സംഭവിക്കും? ശ്വാസ തടസ്സം വരെ സംഭവിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ജച്ചു. സാധാരണ എല്ലാവരും എന്താ പെട്ടെന്ന് വിചാരിക്കുക എന്നറിയോ, പ്രതീക്ഷിക്കാതെ ഒരു അടി കിട്ടുമ്പോഴാണ് നമ്മൾ ആകെ ഡൗൺ ആയി പോകുന്നതെന്ന്. രണ്ടും എന്താ പറയാ, ഒരേ രീതിയിൽ തന്നെ ഈ എക്സൈറ്റ്മെന്റ് കൂടിയാലുള്ളൊരു പ്രോബ്ലം എന്തൊക്കെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഡിപ്രഷൻ കൂടി കഴിഞ്ഞാലും ഉണ്ടാവുന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ഫെയിലിയർ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. വലിയൊരു സന്തോഷം നമ്മുടെ കൈകളിലേക്ക് വന്നാലും പെട്ടെന്ന് നമുക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്താണെന്ന് പറയുന്നത്, എന്തും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനെ വളരെ കൂളായിട്ട് നേരിടുന്നു. കാരണം ഒന്നും സ്ഥായിയല്ല, ഇതും കടന്നു പോകും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതും കടന്നു പോയിട്ട് അടുത്തൊരു ദിവസം വരും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും ഈ ഓവർ എക്സൈറ്റ്മെന്റ് ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
0: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packagesgalum. Al Hilal Premium Medical Center, Deering Road. Pudhiyoru dinam adinoru

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
4: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ഒരു പുതിയ ദിവസമാണ്. ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. ചൊവ്വാഴ്ച ദിവസമാണ്, മെയ് 19th കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ ചൊവ്വാഴ്ചയായി കഴിഞ്ഞത്. ഭയങ്കര സ്പീഡിൽ അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസമായിട്ട് ഇന്നത്തെ ഡേ മാറട്ടെ എന്നുള്ള ആശംസകൾ നൽകിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ചാണ് നമ്മളുടെ സവാരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് സ്ഥിരത എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫിൽ എന്നെപ്പോഴും പറയാറുണ്ട്. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്ഥിരതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കരുത്തായിട്ട് മാറേണ്ടത്. ചിലപ്പോൾ നമുക്ക് സാധ്യമല്ലാതായി പോകുന്നൊരു കാര്യം കൂടിയാണ് സ്ഥിരത എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ, നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ന വ്യക്തിനെ, നമ്മളുടെ ചുറ്റുപാടുകളെയൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും മുടങ്ങാതെ ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരതയോടുകൂടി ലൈഫിനെ നോക്കിക്കാണാം എന്ന് പറയുന്ന ആ ഒരു ആശയമാണ് ഇന്ന് ആദ്യം തന്നെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പല ബുക്സിലൊക്കെ വായിക്കാറുണ്ടല്ലോ സ്വയം മെച്ചപ്പെടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അങ്ങനെ നോക്കിപ്പോകുന്ന സമയത്ത് ഒരുപാട് ആശയങ്ങൾ ലോകത്തുണ്ട്. പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള പല പല ആശയങ്ങളുണ്ട്. അതിലൊരു ആശയമാണ് സ്ഥിരതയാണ് കരുത്ത് എന്ന് പറയുന്ന ഒരു ഒരു ആശയം. നിങ്ങൾ ആവർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും മുടങ്ങാതെ ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരതയോടുകൂടി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കൊരു മെസ്സേജ് എത്തിയിട്ടുള്ളത് പ്രജീഷ് ആണ്, പത്തനാപുരം. ഓക്കെ, പ്രജീഷ് പത്തനാപുരം എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹായ് നിസ, നാട്ടിലാണ്, ബസ്സിലിരുന്ന് കേൾക്കും. ഓ അടിപൊളി കേട്ടോ, അത് വായിച്ചപ്പോൾ തന്നെ ഒരു സന്തോഷം. നാട്ടിൽ ബസ്സിലിരുന്ന് കേട്ടുപോകുന്ന പ്രജീഷിന് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ചെറിയ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു, ആ ഉറക്കം അങ്ങോട്ട് പ്രജീഷിൻ്റെ മെസ്സേജിൽ മാറിക്കിട്ടി കേട്ടോ. ഓക്കെ അടിപൊളി. അപ്പോൾ എന്തായാലും ബസ്സിലിരുന്ന് കേട്ടുപോകുന്ന പ്രജീഷിന് ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഒരു നല്ല ഡേ വളരെ സ്നേഹത്തോടുകൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ സവാരി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തരാൻ പോകുന്ന പാട്ട് പരവ മൂവിയിലെ റക്സ് വിജയൻ സോങ് കേട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമയം 6 കഴിഞ്ഞ് 5 ആണ്. മോർണിംഗ് സവാരിയിൽ ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും വിശ്വസും വിശേഷങ്ങളും ഒക്കെ പോരട്ടെ കേട്ടോ. വിശ്വസൊക്കെ ഞാൻ വരുന്നതായിരിക്കും, അതിലേക്കൊക്കെ വരുന്നതായിരിക്കും പാട്ടുകൾക്ക് ശേഷം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ഉയിർ മാറ്റങ്ങൾ അനിവാര്യമാണ്. ജീവിതത്തിലെ ഓരോ മാറ്റത്തോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. നേരുന്നു സ്നേഹത്തോടെ ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ഷബീർ ജുലാനി അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് അൽ മുഫ്ത റെൻഡേക്കാർ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെക്കാൻ പറയുന്നു. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാ പാട്ടുകളും നല്ല പാട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രഭുവും അടംബിക്കാട്ടിലെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അൻസിൽ ഹബീബ് ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ ഒരു ബർത്ത് ഡേ വിഷ് കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ജിയോ ആണ്, ഇന്ന് മോളുടെ ബർത്ത് ഡേ ആണ്. ലയാ സൈമൺ എന്നാണ് മോളുടെ പേര്. അപ്പം മോൾക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത് ഡേ.

അരുൺ എസിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അരുൺ. അതോടൊപ്പം തന്നെ നൗഫൽ, ഇത് നടക്കോ? എന്ത് പറ്റി? എന്താണ്? ഓക്കെ, ഒരു അടിപൊളി പാട്ട് തരാമോ? ഓക്കെ, മകന്റെ അച്ഛൻ സിനിമയിലെ പാട്ടാണല്ലേ, വേറൊരു ഓപ്ഷൻ കൂടി പറയാൻ പറ്റുമോ? ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യദർശ് ദിനേഷിനാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി വെരി ഗുഡ് മോർണിംഗ്. സൂര്യദർശിന്റെ മെസ്സേജ് തന്നെയല്ലേ ഇത്? അറബിക്കിലാണ്. ആ പേര് എനിക്ക് അങ്ങോട്ട് വായിക്കാൻ പറ്റുന്നില്ല. പേര് കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല സൂര്യദർശ് അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ആരാണെന്നുള്ളതൊന്ന് മെസ്സേജിൽ പേര് കൂടി പറഞ്ഞോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ്സാന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. പ്രദീപാണ് നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറയുന്നത്. ഓൺ ദ വേ ടു എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അമിൻ, കൃപ ആൻഡ് ഹെവൻ. ഓ, എല്ലാവരുടെയും പേര് അടിപൊളിയാണല്ലോ. അവരെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ജിസലും ജിയാനും എത്തിയിട്ടുണ്ട്. റിയാസ് പറയുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ സീസ്, വെരി ഗുഡ് മോർണിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു. ഇവിടെ മോർണിംഗ് തന്നെ മഴയാണ്. ആ ഒരു വൈബിൾ മോർണിംഗ് സവാരി കേട്ടുകൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു. അടിപൊളി. റിയാസ് ആണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ മഞ്ഞക്കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ് മഞ്ഞക്കുട്ടിയുടെ വക പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ്സ, വെരി വെരി ഗുഡ് മോർണിംഗ്. ടുഡേ മൈ സൺ ഹൈസിൻ റഹ്മാൻ ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് ഹൈസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹൈസിനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഭവൻസിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ആൾ പഠിക്കുന്നത്. സിസ്റ്ററുണ്ട് അമിന ഹെസ ആൻഡ് എൽഡർ ബ്രദർ മോയിസ്. പ്ലീസ് വിഷ് ഹിം, വി ആർ ഓൺ ടു വേ ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് വിഷ് നൗ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഹൈസിൻ റഹ്മാന് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

ഇനിയിപ്പോ നമ്മളുടെ ചോദ്യത്തിലേക്ക് വന്നാലോ എന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ. ഒത്തിരി പേരുടെ മെസ്സേജുകൾ ഇനിയുണ്ട്, നമുക്ക് ചോദ്യത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ മെസ്സേജസിലേക്ക് വരാം കേട്ടോ. ആഡം ഏജൻ അല്ല, ഗുഡ് മോർണിംഗ് കേട്ടോ. ഒരു നല്ല ക്യൂട്ട് ഫോട്ടോ ഇന്നും അവരുടെ വക എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ ഫോട്ടോസ്. ഭയങ്കര എല്ലാ മൂന്ന് പേരും ഭയങ്കര ഒരേ ഫ്രീക്വൻസിയിൽ ചിരിച്ചിരിക്കുകയെന്ന് പറയുന്നില്ല, അതുപോലെ ചിരിച്ചിട്ടുള്ള ഫോട്ടോസ് ആണ് അയക്കുക. അടിപൊളി. അപ്പം നേരെ നമ്മൾ പോകുന്നു. നമ്മളുടെ ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിന്റെ പേരൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. വിച്ച് ഈസ് ദ ഓൺലി ഫ്ലോട്ടിംഗ് ഐലൻഡ് ഇൻ ഇന്ത്യ. ആ ഒരു ഐലൻഡിന്റെ പേരെന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫ്ലോട്ടിംഗ് ഐലൻഡ് നമ്മളുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, അത് എവിടെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. കൂടെ തന്നെ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇതും നിങ്ങളൊന്ന് ഇമേജസിൽ പോയിട്ട് ഫോട്ടോസൊക്കെ നോക്കണം കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ആ ഒരു പിക്ചറൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ആ ഒരു ലേക്കിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഇമേജസൊക്കെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. വിച്ച് ലേക്ക് ഈസ് നോൺ ആസ് ദി ഓൺലി ഫ്ലോട്ടിംഗ് ലേക്ക്, ഐലൻഡ് ലേക്ക് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചോളൂ, റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചോളൂ. ആ ലേക്കിൻ്റെ പേരോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡിന് ഒരു പ്രത്യേക പേരുണ്ട്, ആ പേരോ അയച്ചാൽ മതി. രണ്ട് പേരുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അയക്കാൻ പറ്റൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ഷംസിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കും എം

ഫിലിപ്പീൻസിൽ നിന്നാണ്. വെരി വെരി ഗുഡ് മോർണിംഗ്. വളരെ സ്നേഹത്തോടുകൂടി അവർക്കും സ്പെഷ്യലി പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാനത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള മെസ്സേജിൽ അത് മിക്സായി പോയി കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സൂര്യദർശൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഷാഹിലാണ് എത്തിയിരിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് ആഹിൽ. കൂടെ തന്നെ അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. മുകേഷിൻ്റെ മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഓക്കെ, ഇനി വന്നിരിക്കുന്നത് അക്ഷരയും അക്ഷജുമാണ്. അവർക്ക് നല്ലൊരു ദിവസം. സ്പെഷ്യലി പറയുന്നു ഷാജഹാൻ്റെ മെസ്സേജ് ഉണ്ട്. ശ്രീജിത്ത്, ഹായ് ഗുഡ് മോർണിംഗ്, ഒരു മാജിക്കൽ ഡേ വിഷ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഓക്കെ, തിരിച്ചു ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നറിയോ? ദുവ, ഗ്രേഡ് 4A സ്പ്രിംഗ്ഫീൽഡ്, നൂഹ്, ഗ്രേഡ് 1P MES ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വീർ വിരാജ്, റാണി, വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, അവരെല്ലാവരും നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. അവർക്കും ദാ സ്നേഹത്തോടെ പറയുന്നു. എയ്തൻ, എവ്ലിൻ, എസ്ഹാൻ ഫ്രം MES, അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഓക്കെ, ഭയങ്കര ഹാപ്പി ആയല്ലേ, അടിപൊളി അടിപൊളി. ഹൈസൻ റഹ്മാൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മൾ കുറച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചിടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അൽ അബ്ദുൽ ഖാനി മോട്ടേഴ്സ് ടൊയോട്ട ഖത്തർ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് ഒരു ആശംസ പറയണം. തീർച്ചയായിട്ടും ഹാരിസ് എടവനക്കാടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൽ അബ്ദുൽ ഖാനി മോട്ടോഴ്സ് ടൊയോട്ട ഖത്തറിലെ എല്ലാ സ്റ്റാഫിനും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്, ഒരു സ്പെഷ്യൽ നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് സോങ് വെക്കാമോ എന്നല്ലേ. ആക്ച്വലി ഇന്നലെ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് തൽക്കാലം ആ പാട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, റൈറ്റ് ആൻസേഴ്സ് ആണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി കേൾക്കാനുള്ള സമയമാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് നജീം അർഷാദ് പാടിയൊരു ഒരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വിഷ്ണു രമ്യ, ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഫിറോസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലൊരു ഫ്ലോട്ടിംഗ് ഐലൻഡുണ്ട്, വളരെ യുണീക്കായിട്ടുള്ളൊരു ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡാണിത്. അപ്പോൾ ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡിനും പേരുണ്ട്, ഐലൻഡ് ആ ഒരു ലേക്കിനും ഒരു പേരുണ്ട്. ആ ലേക്കിൻ്റെ പേരും അല്ലെങ്കിൽ അതിൻ്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളോ നിങ്ങൾക്ക് റൈറ്റ് ആൻസറായിട്ട് അയക്കാവുന്നതാണ്. വിച്ച് ലേക്ക് ഈസ് നോൺ ആസ് ദി ഓൺലി ഫ്ലോട്ടിംഗ് ഐലൻഡ് ലേക്ക് ഇൻ ഇന്ത്യ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. റൈറ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് വേഗം അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കാം. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ? ഹാപ്പി. ഓക്കെ, ചായ കുടിച്ചോ? ഓക്കെ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. സലീം മുക്കുതല. ഓക്കെ, ആളും സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോദ്യത്തിൻ്റെ മറുപടികൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് ഞാൻ ദാ പ്ലേ ചെയ്യുകയാണ്. മേടപ്പൂ പട്ടും ചുറ്റി എന്ന് പറഞ്ഞിട്ടൊരു നല്ല പാട്ടുണ്ട്. കരിങ്കുന്നം സിക്സസ് എന്ന മൂവിയിലെ ഒരു നല്ല പാട്ട് നമ്മൾ കേൾക്കുകയാണ്. സമയം 6 കഴിഞ്ഞ് 23 ആണ്. ഞെനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജുകൾ പോരട്ടെ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ഈ പാട്ട് കൂടി ഒന്ന് കേട്ടാസ്വദിക്കാം.

0: 26 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: Distributed by Fars Film.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, this is Manjima.
5: Hi, this is Manjima.
4: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
5: Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ജെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ബാക്കി എല്ലാവരുടെയും പേരുകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അവന്തിക്ക റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട് അവന്തിക്ക. നെക്സ്റ്റ് വന്നിരിക്കുന്ന ബിനോയുടെ അക്കൗണ്ടിൽ നിന്നും എയ്തൻ ജോയിൻ ചെയ്യുന്നുണ്ട്, റൈറ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. കൂടെ തന്നെ അനു ജോസിൻ്റെ അക്കൗണ്ടിലും സ്റ്റീവനും സേറയും ജോയിൻ ചെയ്യുന്നു, കറക്റ്റാണ്, റൈറ്റ് ആൻസറാണ് അയക്കുന്നത്. അർഷിക നന്ദിക്ക റൈറ്റ് ആൻസർ, സൂര്യദർശ് ദിനേശൻ റൈറ്റ് ആൻസർ, റിനീഷ് റഹ്മാൻ്റെ അക്കൗണ്ടിൽ നിന്നും അറ്റ്നൻ ആൻഡ് ആഡം റൈറ്റ് ആൻസറാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എയ്തൻ എവ്ലിൻ എസ് ഹാൻ, ഓക്കെ, അവരും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. വിജയൻ ആർ എസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഷാഹുലിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഹിസ മെഹറിനും റയാനുമാണ്, ഐഡിയയിൽ പഠിക്കുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. മാധവ് മനോജ്, മാനവ് മനോജ് ജോയിൻ ചെയ്യുന്നു സ്കോളേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും, റൈറ്റ് ആൻസറാണ് അവരുടെയും വന്നിട്ടുള്ളത്. ജിയോൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. നെക്സ്റ്റ് സയ്യിദ് ആണ് അയക്കുന്നത്, സയ്യിദിൻ്റെ റൈറ്റ് ആൻസർ വരുന്നു. ഷബാനയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, റൈറ്റ് ആണ്. അക്ഷരാക്ഷി റൈറ്റ് ആയിട്ട് അയക്കുന്നു. കൂടെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടീസ് എത്തിയിട്ടുണ്ട്, ഫൈസ് ഫാരിസ്, അഭിമോൻ, ആര്യ, ഷാന, റേച്ചൽ ആൻഡ് റഫ, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ആദം ബിൻ അൻസബ്, ഐഷ മഖ്ദൂം, മിസ അഫ്സൽ, ഐസ അഫ്സൽ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട് നിങ്ങളും. ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഷംസുദ്ദീൻ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ നൗറിനും നസ്റിനുമാണ് നെക്സ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ബ്രിജിൻ ആൻഡ്രിയ അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ഗുഡ് മോർണിംഗ് കേട്ടോ നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ? തീർച്ചയായിട്ടും പറയാലോ. എന്താണ് സംശയം? ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ട്, അതിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം കേട്ടോ. വിച്ച് ഈസ് ദ ഓൺലി ഫ്ലോട്ടിംഗ് ഐലൻഡ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ട്, അതേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചിട്ടുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആഗ്നേ എത്തിയിട്ടുണ്ട്, ബിർളയിൽ നിന്നാണ്, വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അഖിലാണ്, ലിമിയ അഖിൽ അല്ലെ, ആദ്യമായിട്ടാണോ മെസ്സേജ് അയക്കുന്നത്? എനിക്ക് ഒന്ന് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവരുടെ മെസ്സേജ് എത്തുന്നത്. ലിമിയ അഖിലിനും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. യെസ്റ്റർഡേ വാസ് മൈ ഡോട്ടേഴ്സ് ബർത്ത്ഡേ, ഓക്കെ ഓക്കെ, പ്ലീസ് വിഷ് ഹർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അവരുടെ പേരുകൾ കൂടി ഒന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. രാഷിദ് റഹ്മാനാണ് മെസ്സേജ് ചെയ്യുന്നത്, ഓക്കെ അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞല്ലോ കേട്ടോ. ഐദിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് സ്പെഷ്യലി അവർക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ അടുത്ത പാട്ട് കേൾക്കട്ടെ. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഖത്തർ പ്രവാസിയായിട്ടുള്ള സിദ്ധാർത്ഥ് ശങ്കർ പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സിദ്ധാർത്ഥിൻ്റെ പല പാട്ടുകളും നമ്മുടെ ഫേവറേറ്റ് ആണ്, ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് വണ്ണാത്തിപ്പുഴയുടെ ആ ഒരു പോർഷനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ പ്ലേ ചെയ്യാറുണ്ട്. സിദ്ധാർത്ഥിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ആ പാട്ടാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത് മോർണിംഗ് സവാരിയിൽ. കേൾക്കാം, അതിനു മുമ്പ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റാഷിദ് പറയുന്നത് എസ്ലിൻ ദുവ അല്ലേ, ഓക്കെ, അപ്പോൾ അവർക്കും ബിലേറ്റഡ് വിഷസ് വളരെ സ്നേഹത്തോടുകൂടി പറയുന്നത് കേട്ടോ. കൂടെ തന്നെ ലൈക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് ലൈക്കുട്ടി. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ ജുവൽ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ജുവൽ മരിയ ജിതു ഭവൻ സ്കൂളിൽ നിന്നും. ഇന്നും ഒരു എന്താ പറയുന്ന ഒരു ക്യാരറ്റൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക, മുയലിൻ്റെ ഒരു ഒരു ഒരു ഒരു ഫോട്ടോ ഒരു ഒരു ചിത്രമാണ് വരച്ച് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതും ഞാൻ ദാ ഇവിടെ ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി അടിപൊളി ജുവൽക്കുട്ടി, തകർത്ത് മുന്നോട്ട് പോകും. ആഡം, ഇസ്ഹ, അഷ്ഫാഖ്, അയാൻ, ഞാൻ കറക്റ്റല്ലേ പറഞ്ഞത്? ഓക്കെ, അവരുടെ എല്ലാവരുടെയും ഫോട്ടോ കൂടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര തകർത്ത്, ഓ ഭയങ്കര ഹാപ്പിയാണല്ലോ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. എനിക്ക് വയ്യ, ഭയങ്കര യോ ലുക്കിൽ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് കേട്ടോ, നാല് പേർക്കും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവർ ഫോട്ടോസ് അയക്കുന്നല്ലേ, ഫോട്ടോസ് നേരത്തെ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ ആദ്യം ഇസ്ഹ, അഷ്ഫാഖ്, അയൻ എല്ലാവർക്കും ഒരു കിടിലൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ലെഞ്ചുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ആജ്ഞ അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഐഷ ആൻഡ് ഇസ്ഹാൻ ജോയിൻ ചെയ്യുന്നു, അവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ ഷഫീഖാണ് ഗുഡ് മോർണിംഗ്, ഹെസ അജൽ എം ഇ എസിൽ നിന്നാണ് റൈറ്റ് ആൻസർ അയക്കുന്നു. അപ്പം നേരെ നമുക്ക് സിദ്ധാർത്ഥ് പാടിയ ഒരു പുതിയ പാട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഹൈസ കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നത്. ഹൈസ നസൽ, ഗുഡ് മോർണിംഗ് ഹൈസ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് നിസ. ഇത് മെസ്സേജ് അയക്കുന്നത് ധൻവികയാണ്, നല്ല പേരാണല്ലോ. ധൻവിക ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. ഫസ്റ്റ് ടൈമാണ് ധൻവിക റേഡിയോ സോണിലേക്ക് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൻവികയ്ക്കും ഫാമിലിക്കും വളരെ സ്പെഷ്യലായൊരു ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇയാൻ ഇവ ഇസ അവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥ് ശങ്കർ പാടിയ ഒരു പുതിയ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് മോർണിംഗ് സവാരിയിൽ. കേൾക്കാം നിന്നിഴൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ അയച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആർക്കും അങ്ങനെ റോങ് ആൻസറിലേക്ക് ആരും പോയിട്ടില്ല. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ റൈറ്റ് ആയിട്ട് അയച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഷഹസ ഷബീർ, ഓക്കെ, ആളുടെ മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഷഹസ ഷബീർ, നോബൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അരുൺ തോമസ്, ഗുഡ് മോർണിംഗ്, വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. നെക്സ്റ്റ് ഇഫ്തി ഹാജുദ്ദീൻ്റെ റൈറ്റ് ആൻസറുണ്ട്. സുനീഷ് കുമാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നത്. അതെ അതെ, കറക്റ്റാണ്. അനിൽ അടിമാലി റൈറ്റാണ്, കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മലയാളം വേർഷനാണ് ആ ഒരു പാട്ട് കേട്ടോ. നമ്മുടെ ഖത്തർ പ്രവാസിയായിട്ടുള്ള സിദ്ധാർത്ഥ് ആണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മളുടെ ആഡം ഇസ്ഹ അഷ്വാഖ് അയാൻ, അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അജീഷ് വയലിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻസറാണ്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്തുകൊണ്ട് അവാനിയ ആൻഡ് അർണവ് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അവരുടെ ഫോട്ടോസും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. സജാദ് പറയുന്നത് ഗുഡ് മോർണിംഗ് മിസ് നിസയ്ക്ക് തൊണ്ടയിൽ കിച്ചുകിച്ചാണോ? അതെ, കുറച്ച് സമയമായിട്ടൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നിസ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. റിസ്വ ബിൻസ് റിഫാസ് KG2 MES ഇന്ത്യൻ സ്കൂൾ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും, ഞാൻ ആരുടെയും വിട്ടുപോയിട്ടില്ല, മിസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരുടെയും പേരുകളിലേക്കും എല്ലാവരുടെയും വിഷസിലേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളുടെ റൈറ്റ് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ, ആർക്കും തെറ്റിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രണ്ട് ഉത്തരങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടിനും കറക്റ്റായിട്ട് തന്നെ എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ലോക്തക് എന്ന് പറയുന്നൊരു ലേക്കുണ്ട്, മണിപ്പൂരിലാണുള്ളത്. അപ്പോൾ ആ ഒരു ലേക്കിൽ ഒരുപാട് ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് ഉണ്ട്, അതിനെ ഫുംഡീസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒഴുകുന്ന ദ്വീപുകൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ ലോകത്ത് കാണാൻ പറ്റുന്ന വേറിട്ട കാഴ്ചയാണ് ആ ഒരു ഒഴുകുന്ന ലേക്കുകൾ എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ള രീതിയിലാണ് ആ ഒരു ഏരിയ ഉള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഫോട്ടോസ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി എത്രമാത്രം വലുതാണ് എന്നുള്ളത് കേട്ടോ. ആ ലോക്തക് തടാകം അല്ലെങ്കിൽ ആ ഒരു ലേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫുംഡീസിൻ്റെ ഒരു സാന്നിധ്യമാണ്. ഈ ഒഴുകുന്ന ദ്വീപുകളിൽ ചിലതിനൊക്കെ ഭയങ്കര കട്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ആളുകൾ അവയുടെ മുകളിൽ കുടിലുകൾ ഒരു ഹട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഫിഷിങ്ങിനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ലോക്തക് എന്ന് പറയുന്ന ലേക്ക്. അവിടുത്തെ ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ്സിനെ കുറിച്ച്, തടാകം നിറയെ ഒഴുകുന്ന ദ്വീപുകൾ എന്ന് പറയുന്ന പോലെ തന്നെ അത്ര മനോഹരമാണ് മണിപ്പൂരിലെ ആ ഒരു ലോക്തക് എന്ന് പറയുന്ന ആ ഒരു വിസ്മയം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഗുഡ് മോർണിംഗ് മിസ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചു വരും, നല്ല ഡേ, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഒരു തമിഴ് സോങ് ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. തിഗിഡി എന്ന മൂവിയിലെ ഒരു നല്ല പാട്ടാണ് കേട്ടോ. ഈ പാട്ട് എനിക്ക് ഒത്തിരി പേരധികം ശ്രദ്ധിക്കാത്തൊരു പാട്ടാണ്, പക്ഷേ വളരെ കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്. ടിസ്പിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നു, അവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മളിതാ ഈ ഒരു തിഗിഡി മൂവിയിലെ വിൺ മീൻ എന്ന് പറയുന്ന ഒരു നല്ല പാട്ട് ഇതാ കേൾക്കുന്നു.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
0: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyalinte aakarshaneeyamaya health packages. Al Hilal Premium Medical Center, Deering Road.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. 19 മെയ് ചൊവ്വാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട്. മുജീബ് ഖത്തർ ആളുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, വെരി ഗുഡ് മോർണിംഗ് അബിൻ തോമസ് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മണിക്കൂർ ഒരു തമിഴ് സോങ് പ്ലേ ചെയ്തിരുന്നു, ആ പാട്ട് പ്ലേലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. കൂടെ തന്നെ സൈറയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഐ ലവ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ടാണ് സൈറ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് സക്കീർ, അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ, അദ്ദേഹം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ തന്നെ ജിസ്സിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, സുഖമായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ് നിസ് എപ്പോഴും പ്ലേ ചെയ്യുന്നത്. താങ്ക് യു, താങ്ക് യു. നമ്മുടെ ജിസ് മരിയ ആണ് മംഗയിൽ നമ്മുടെ മത്സരാർത്ഥി കൂടിയായിരുന്നു ജിസ് മരിയ. താങ്ക് യു ജിസ് മരിയ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് അനീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. തദീസ് ആൻഡ് ഇവാൻ അവരുടെ ഒരു മോർണിംഗ് ആണ് അയച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു. ദോഹ ബ്രിട്ടീഷ് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്ക് എത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്, കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അറിയാനായിട്ട് പോകുന്ന വിശേഷം ക്രിക്കറ്റിൻ്റെ ഒരു ആവേശത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പം ഫുട്ബോൾ കൂടി എത്താനായിട്ട് പോകണം. ഇന്നലെ മുതൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കാണുന്നു. ബ്രസീൽ ടീം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ചോദ്യത്തിൽ ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്, 2026 ലോകകപ്പിൽ എത്ര ടീമുകൾ മാറ്റുരയ്ക്കുന്നുണ്ട്? 2026 ലോകകപ്പിൽ എത്ര ടീമുകളാണ്, വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകകപ്പിൽ എത്ര ടീമുകൾ മാറ്റിവരയ്ക്കുന്നുണ്ട്? ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ ചോദിക്കാനായിട്ടുള്ള കാര്യം, ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആ ഒരു ആവേശം ഇത്രത്തോളമാണ്. നാട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ പല ഫ്ലക്സ് ബോർഡുകളും, കഴിഞ്ഞ നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നാട്ടിലത്തെ സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നു നമ്മളെ സെലിബ്രേറ്റ് ചെയ്തു, പക്ഷെ നാട്ടിലായിരുന്നു തകർപ്പനായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രം ഫ്ലെക്സുകൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫുട്ബോൾ ലോകകപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു നാട്ടിലെ ഒരു ആവേശം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് അതേ ചോദ്യം തന്നെയാണ്, ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശം എവിടെ വരെ എത്തിയിരിക്കുന്നു? ബ്രസീൽ, അർജൻറ്റീന അല്ലെങ്കിൽ മറ്റ് ടീമുകളുടെ ഫാൻസുകളൊക്കെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഏത് ടീമിനൊപ്പമാണ് ഇത്തവണ 2026 വേൾഡ് കപ്പ് ഫുട്ബോളിലുള്ളത്? എനിക്ക് തോന്നുന്നു നമുക്ക് ഫുട്ബോളിന് മാത്രം നമ്മൾ ആ ഏത് ടീമാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ ടീമിനൊപ്പം തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ വർഷങ്ങളിലും നമ്മൾ സഞ്ചരിക്കുക. ആ ടീം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ആ ടീമിനോടൊപ്പം ആയിരിക്കും നമ്മളുടെ ഒരു യാത്ര. അപ്പം നിങ്ങളുടെ ഒരു ഫേവററ്റ് ടീം ഏതാണ് ഇത്തവണ 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ നിങ്ങൾ ഇഷ്ടത്തോടുകൂടി കാണുന്ന ഒരു ടീം ഏതാണ് എന്നുള്ള ചോദ്യമൊക്കെ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. കൂടെ തന്നെ ഇത്തവണ എത്ര ടീമുകൾ മത്സരിക്കുന്നുണ്ട്? അപ്പോൾ അതിനുള്ള മറുപടി കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് MK എന്ന അക്കൗണ്ടിൽ നിന്നാണ് ആദ്യത്തെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ആളൊരു ഓക്കെ മിഷാൽ അല്ലേ, ഓക്കെ മിഷാലാണ് ആദ്യം അയച്ചു വന്നിട്ട്. റാഷിദ് TK പറയുന്ന ആവേശം കുറച്ച് കുറഞ്ഞോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടോ ഇത്തവണത്തെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിന് ഒരു ചെറിയ കുറവുണ്ടോ? അതിന് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടെ തകർപ്പനാവും, കാരണം ഇന്നലെ മുതൽ ഓൾറെഡി ആവേശം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ സ്റ്റാർട്ട് ഇന്നലെ വൈകിട്ട് മുതലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്നലെ വൈകിട്ടോടുകൂടി ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫുട്ബോൾ ലോകകപ്പിൻ്റെ 2026 ഫുട്ബോൾ ലോകകപ്പിലേക്ക് ഇനിയിപ്പോൾ ദിവസങ്ങൾ എണ്ണിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഒരു ആവേശത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. നിങ്ങൾ ഇവിടെയും ഒരുപാട് ഫാൻ ഗ്രൂപ്പ്സ് ഉണ്ടല്ലേ, ഒരുപാട് ഫാൻ ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരുപാട് ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ സ്പെയിൻ ഫാൻസ് ഉണ്ട്, അർജൻറ്റീന ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഫാൻസ് ഉണ്ട്. കാരണം നമ്മുടെ 2022 വേൾഡ് കപ്പ് സമയത്ത് ഈ ഫാൻസൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം ഒരുപാട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ഓൺഎയറിലും അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ടീമുകളൊക്കെ എന്താണ് നിങ്ങളുടെ ഒരു ആവേശത്തിന്റെ ഒരു തുടക്കം കുറിക്കാനായിട്ട് പോകുന്നുണ്ടോ, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ എന്നുള്ളത് കൂടി ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. വിളിക്കാട്ടോ, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടെ തന്നെ ഫുട്ബോൾ ലോകകപ്പ് കണ്ട നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരിക്കും ഒരു പക്ഷേ, ഉറക്കളച്ചിരുന്ന് ചിലപ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും സ്കൂൾ ടൈമിലൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ ഖത്തർ പ്രവാസികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ സ്റ്റേഡിയത്തിൽ പോയേ കണ്ട ആ ഒരു മാച്ചിൻ്റെ മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു 1 month നമ്മൾ ഒരിക്കലും മറക്കില്ല. ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയങ്ങളിലൊന്ന് ഖത്തർ എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഏറ്റവും അധികം ആളുകൾ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ആ 1 month സെലിബ്രേറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ആ 1 month എല്ലാ കാലത്തും നമ്മളുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശം എത്രമാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ മറുപടികളുള്ള ആളുകൾക്ക് മെസ്സേജുകളായിട്ട് അത് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാട്ടോ, 444-9417 എന്ന നമ്പറിലേക്ക്. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആ ഒരു മെമ്മറീസൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫുട്ബോൾ മേടിച്ച് കയ്യിൽ ഇപ്പോഴും വെച്ചിട്ടുള്ള ആളുകളുണ്ടോ? വീട്ടിൽ അതിനുവേണ്ടി സ്പെഷ്യൽ കോർണറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലോകകപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള 2022 ഖത്തറിലെ ഫുട്ബോൾ ലോകകപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നല്ല നല്ല മെമ്മറീസും അല്ലെങ്കിൽ ആ മെമ്മറീസ് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ, ഫുട്ബോളോ അല്ലെങ്കിൽ ജേഴ്സി വാങ്ങിച്ചതോ അങ്ങനെ അങ്ങനെയുള്ള ചില ചില ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും ആ ഒരു നല്ല മെമ്മറീസിന് വേണ്ടിയിട്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. വിളിക്കാം, 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതോടൊപ്പം തന്നെ എത്ര ടീമുകളാണ് ഇത്തവണ വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്, അതുകൂടി ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ വേഗം നിങ്ങളുടെ മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക്, സിംഫണി എന്ന മൂവിയിൽ ജയചന്ദ്രൻ സാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
5: Hi guys, this is Nikki Galrani here.
6: You're listening to Radio
4: 821063. ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
5: Hi guys, this is Nikki Galrani here.
6: You're listening to

0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ചില മധുര മനോഹര ഓർമ്മകളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഞാനിങ്ങനെ ചോദിച്ചു വരുന്നു, ഫുട്ബോൾ ലോകകപ്പിന്റെ ഒരു ആവേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ആവേശത്തിന്റെ ആ ഒരു പീക്കിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് വരുന്നതായിരിക്കും. കാരണം നാട്ടിലേക്കാണെങ്കിലും നമ്മൾ നേരത്തെ ആണെങ്കിലും ഇത്രയും ഫ്ലെക്സുകളും അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ സെലിബ്രേഷൻസ് ഒക്കെ കാണുമായിരുന്നു. പക്ഷെ എന്നാലും വരും ദിവസങ്ങളിൽ എല്ലാവരും അതിലേക്ക് എത്തും. കാരണം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നാട്ടിൽ നിന്നാണെങ്കിലും കേൾക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെയും ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു വലിയ ആവേശത്തിലേക്ക് എത്താനായിട്ട് പോകുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചോദിച്ചിരുന്ന എത്ര ടീമുകളാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളത് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല മെമ്മറീസ് ഉണ്ടാവും. അങ്ങനെയുള്ള വിശേഷങ്ങൾ ചോദിച്ചു വന്ന സമയത്ത് നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളുമായിട്ട്
1: ഗോപിനാഥ്.
0: എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
1: എല്ലാം സുഖമായിരിക്കുന്നു. ഞാനാണ് മെസ്സേജ് അയക്കാറില്ലേ കുട്ടിയുടെ മെസ്സേജ്.
0: ആ ശരി ശരി. ഓ അടിപൊളി അടിപൊളി. ഞാന്
1: എന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്, നാട്ടിൽ കാലിക്കറ്റ്.
0: കാലിക്കറ്റ്, ഓക്കെ ഓക്കെ. അപ്പൊ ഫുട്ബോൾ ലോകകപ്പിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ? ഫുട്ബോൾ ഇഷ്ടമുള്ള ആളാണോ?
1: ആ ഫുട്ബോൾ കളിക്കാൻ വളരെ ഇഷ്ടമാണ്, പക്ഷെ ക്രിക്കറ്റ് ആണ് കാണാൻ ഇഷ്ടം.
0: അതുകൊള്ള, ഇതൊരു പ്രത്യേകതരം ജീവിതമാണല്ലേ ദാസന്റെ.
1: ക്രിക്കറ്റ് ഞാൻ കളിക്കില്ല, പക്ഷെ ക്രിക്കറ്റ് കാണാൻ എനിക്ക് ഇഷ്ടം.
0: ഓ, ഒരു പ്രത്യേകതരം സെറ്റപ്പ് ആയി പോയിട്ടോ ഇത്. ഓ, ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ കളത്തിലേക്ക് ഇറങ്ങാൻ ഇഷ്ടം ഫുട്ബോൾ ആണ്.
1: അതെ അതെ. ഇവിടെ പോയി കണ്ടിരുന്നു, സ്റ്റേഡിയത്തിൽ പോയിട്ട് 3-4 ഗെയിം കണ്ടു വേൾഡ് കപ്പിന്റെ.
0: ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മെമ്മറി?
1: ഓ, അത് ഭയങ്കര രസമായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്.
0: അതെ, എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട്

0: സ്റ്റേഡിയത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു ലോകം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീൽ ആണ് നമുക്ക് തോന്നുന്നത് അല്ലേ.
1: വളരെ ഒരു ആംബിയൻസ് ഒക്കെ വളരെ രസമായിരുന്നു.
0: അതെ അതെ,
1: എപ്പോഴും ഓർമ്മ വരുന്നതാണ് മെട്രോ ദിസ് വേ.
0: അതും നമ്മുടെ മെമ്മറിയുടെ ഭാഗമാണ് അല്ലേ.
1: അതെ അതെ
0: അതെ. ഓക്കെ,
1: എപ്പോഴും ഓർമ്മ വരും.
0: അതെ, ഏത് ടീമിനെയാണ് ഇഷ്ടം ഫുട്ബോളില്
1: എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. എങ്കിലും അർജന്റീന ഒരു പ്രത്യേക
0: ഇഷ്ടമുണ്ട് അർജന്റീനയോട്.
1: ഈ കളി കണ്ടപ്പോഴാണ് ഒക്കെ ഒരു നമ്മുടെ മുന്നിൽ കളി കാണാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ അതിന്റെ ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങിയത്.
0: അപ്പൊ എന്നാലും 2026 ഫുട്ബോൾ ലോകകപ്പ് വരെയാണ് അതിന്റെ ഒരു ആവേശം വന്ന് തുടങ്ങിയിരിക്കുന്നു അല്ലേ.
1: അതെ അതെ.
0: അപ്പൊ തകർക്കട്ടെ നമുക്ക് ആശംസിക്കാം.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ലൈക്കുട്ടിയുടെ അടുത്തും ഫാമിലിയുടെ അടുത്തും അന്വേഷണം പറയാട്ടോ. താങ്ക് യു, ബൈ ബൈ. ഇനിയിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഇപ്പം ഏത് ടീമിന്റെ ഫാനാണ്, ഏത് ടീമിനോടാണ് ഇഷ്ടം, അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കേൾക്കുന്നതായിരിക്കും. എന്തായാലും ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള 26 ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളത് റീലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാർലോ ആൻസലോട്ടി അദ്ദേഹം ആ ഒരു ടീമിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 26 ടീമിനെയാണ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. നെയ്മറിന്റെ ആ ഒരു ടീമിലേക്കുള്ള ഇടം നേടലും വലിയ കുറച്ചധികം അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അതിനൊക്കെ വിരാമമിട്ടുകൊണ്ട് നെയ്മർ ടീമിൽ ഇടം നേടി എന്നുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ള പ്രമുഖ താരങ്ങളും ഒക്കെ തന്നെ ടീമിന്റെ ഭാഗമാണ്. 79 ഗോളുകളുമായിട്ട് ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനിൽ ഒരാൾ തന്നെയാണ് നെയ്മർ. അപ്പൊ എന്തായാലും ആ ടീം പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിഗംഭീരമായിട്ട് ടീം മുന്നോട്ട് വരട്ടെ എന്നുള്ള ആശംസകൾ കൂടി ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. അപ്പൊ നല്ല നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. കൂടെ തന്നെ ഫുട്ബോൾ ലോകകപ്പ് 2026 ഒരു ആവേശം എവിടെ നിർത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9417 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്ക്. നമ്മൾ കേൾക്കുന്ന പാട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫുട്ബോൾ വിശേഷം പറയുന്ന സമയത്ത് സുഡാനി ഫ്രം നൈജീരിയ.

0: 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
2: വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Chennai beats.
7: Tamil head of the hour
8: in the art of podumakkolanda

0: ഇന്ത്യൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. നമ്മളൊരു ചെറിയ ചോദ്യത്തിൽ പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫുട്ബോളിന്റെ ഒരു ആവേശം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഫുട്ബോൾ ലോകകപ്പിലേക്ക് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ആവേശം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള വിശേഷങ്ങൾ കൂടി നമ്മളിങ്ങനെ ചോദിച്ചു വരുന്ന സമയത്ത് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
0: ഇന്റർനാഷണൽ ചായ ദിനം ഇങ്ങനെ അടുത്തു വരികയാണ് കേട്ടോ. അപ്പൊ നിങ്ങള് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശങ്കിനോടൊപ്പം ആയിരിക്കും മിക്കവാറും ചായ കുടിക്കാനായിട്ട് പോകുക. നമ്മളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയാണല്ലോ നമ്മൾ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ചായ കുടി ചങ്ക് ആരാണ്, ചായ ചങ്ക് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ടൈമിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് ആരാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതിൽ നിന്നും സെലക്റ്റഡ് ആകുന്ന ആളുകളും നമ്മളൊക്കെ ചേർന്നിട്ട് ടീ ഡേയിൽ നമ്മൾ നേരെ സോൾട്ട് മാംഗോ ട്രീയിൽ പോയിട്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ച് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. 5000970 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ചായ ചങ്ക് ആരാണ്, അല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആ ഒരു ചങ്ക് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ആ ഒരു പേരുകൾ ഒന്ന് മെസ്സേജിൽ പോരട്ടെ. 5000970 എന്ന നമ്പറിലേക്ക്.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
0: ഒപ്പം നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു ഫുട്ബോൾ ലോകകപ്പിന്റെ ഒരു ആവേശം എത്രമാത്രമുണ്ട്, ആവേശം കൂടുതലാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളും ഈ പറഞ്ഞപോലെ തന്നെ ഫുട്ബോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നൈനാൻ വളപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഫുട്ബോളിനോടുള്ള അവിടുത്തെ ആളുകളുടെ ഒരു ഇഷ്ടം എത്രമാത്രം വലുതാണെന്ന് ഓരോ വേൾഡ് കപ്പിലും അല്ലെങ്കിൽ ഓരോ ഫുട്ബോൾ മത്സരങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്രമാത്രം വലിയ വലിയ കൂറ്റൻ സ്ക്രീനുകളും കട്ടൗട്ടുകളും ഒക്കെ ൊണ്ടാണ് ആ ഒരു ഭാഗത്തുള്ള ആളുകൾ ഫുട്ബോളിനെ ഏറ്റവും അധികം ഉത്സവ അന്തരീക്ഷമാക്കി പലപ്പോഴും മാറ്റാറുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലെ ആ ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആ വിശേഷങ്ങളും ഈ ടൈമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. 5000970 എന്ന നമ്പറിലേക്ക് ആ ഒരു സ്ഥല വിശേഷങ്ങളും പറയാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അധികം ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഏതാണ് എന്നുള്ള വിശേഷങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000970 എന്ന നമ്പറിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുകയും ചെയ്യാവുന്നതാണ്. 444-9917 എന്ന നമ്പറിലേക്ക്. ഇത് മോർണിംഗ് സവാരി.

0: suno. The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Suhasini.
4: You're listening to
3: Radio Suno 91.7. Kettu kettu kootukodam.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഇന്ന് മെയ് 19-ാം തീയതിയാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് ഫാമിലി ഡോക്ടർ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ദിവസത്തിനോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അൽസദ് മെട്രോ സ്റ്റേഷനിൽ വളരെ അവയർനെസ് രീതിയിലുള്ള ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ജേർണി ടുവേർഡ് ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു തീമിൽ ഒരു തേർഡ് എഡിഷൻ നടക്കുന്നുണ്ട്. അതായത് അൽസദ് സ്റ്റേഷനിലാണ്, ദോഹ മെട്രോയുടെ അൽസദ് സ്റ്റേഷനിൽ ഇന്നലെയും ഉണ്ട്, ഇന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ഖത്തർ റെയിൽ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു അവയർനെസ്സും കാര്യങ്ങളും ഒരുക്കുന്നത്. മാത്രമല്ല ഹെൽത്ത് ചെക്കപ്പും ഫ്രീ ഹെൽത്ത് ചെക്കപ്പും അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അൽസദ് സ്റ്റേഷൻ വഴി പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഖത്തർ റെയിലാണ് ജേർണി ടുവേർഡ് ഹെൽത്ത് എന്ന് പറയുന്ന പേരിൽ നമ്മുടെ PHCCയുമായി ചേർന്നുകൊണ്ട് അൽസദ് ദോഹ മെട്രോ ആ ഒരു സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പും അതോടൊപ്പം തന്നെ അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നത്. ഒരു പബ്ലിക് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഇന്നലെയും ഇന്നുമായിട്ടാണ് ആ ഒരു കാര്യം നടക്കുന്നത് എന്നുകൂടി ഈ സമയത്ത് ഒന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഒപ്പം തന്നെ എല്ലാവരും അവരവരുടെ ചായ ചങ്ക ആരാണ് എന്നുള്ളതൊക്കെ ഇവിടേക്ക് അടിപൊളിയായിട്ട് അയച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ വേൾഡ് കപ്പിൽ എത്ര ടീമുകൾ മത്സരിക്കുന്നുണ്ട്, അതിനുള്ള മറുപടികൾ കൂടി തരാം കേട്ടോ. ഓൾറെഡി ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എത്ര ടീമുകളാണ് മത്സരിക്കുന്നത് എന്നുള്ള മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് ഓക്കെ, മെസ്സേജ് അയച്ചിരിക്കുന്നത് റമീസ് ആണ്. ഓക്കെ, റമീസിനും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പ്ലീസ് വിഷ് ഹമദ് ആൻഡ് നൈന ഗുഡ് ലക്ക് ഫോർ സ്കൂൾ എക്സാംസ്. ഓക്കെ, ഹമദിനും നൈനയ്ക്കും ഗുഡ് ലക്ക് സ്കൂൾ എക്സാമിന് പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അയച്ചയാളുടെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല. എനിവേ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ജ്യോതിയുടെ മെസ്സേജ് ഉണ്ട്. സതീഷ് ആർ കെ മോർണിംഗ് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഭിജാനിക്സൺ കുറേ ലേറ്റ് ആയല്ലോ. ഓക്കെ, ആൾക്കും നല്ലൊരു ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് അർഷിയാണ് മെസ്സേജ് അയച്ചല്ലേ. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും മെസ്സേജും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോകേണ്ട സമയമാണ്. പാട്ടുകൾക്കൊക്കെ ശേഷം അടുത്ത മണിക്കൂറിലെ സുന അപ്ഡേറ്റ്സിന് ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്ന കാര്യം ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആ ഒരു ആവേശം എത്ര മാത്രമാണ്, അല്ലെങ്കിൽ ആവേശത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഒരു ചോദ്യം കൂടെ ഒന്ന് ചോദിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഫുട്ബോൾ ലോകകപ്പിൻ്റെ വിശേഷങ്ങളിൽ എത്ര ടീമുകൾ മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അതോടൊപ്പം തന്നെ ക്രൊയേഷ്യൻ ടീമിൽ നിന്നും ഒരു ഇതിഹാസ താരം ഇനിയും ലോകകപ്പിന് എത്താനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ചാം ലോകകപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്താനായിട്ട് പോകുന്നത്, കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആ താരം ആരാണെന്നറിയാമോ? ഒരു ചെറിയ ചോദ്യം കേട്ടോ. ഫുട്ബോളൊക്കെ കാര്യമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് ആ ഒരു പേര്. അപ്പം ക്രൊയേഷ്യൻ ടീമിൽ നിന്നൊരു ഇതിഹാസ താരം അഞ്ചാം ലോകകപ്പിനായിട്ട് എത്തുന്നുണ്ട്. അത് ആരാണ് ആ താരം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പേര് എത്തുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് മെസ്സേജിലേക്ക് പോന്നോട്ടെ കേട്ടോ. 5000 009 17 എന്ന നമ്പറിലേക്ക് ക്രൊയേഷ്യൻ ടീമിൽ നിന്നും. പല ചിലർക്കും ക്രൊയേഷ്യ എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക്, ഫുട്ബോളിനൊക്കെ കാര്യമായി ശ്രദ്ധിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് എത്തുക. ആ താരത്തിൻ്റെ പേര് കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 009 17 എന്ന നമ്പറിലേക്ക്. ലോകകപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ ാണ്. ജിസിന്റെ ഒരു മെസ്സേജ്, ഞങ്ങളുടെ പ്ലേലിസ്റ്റ് അവിടെ ഉള്ള പോലെ അങ്ങനെയുണ്ട്. ഓക്കെ, ജിസിനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജിസ് രാവിലെ മുതൽ മെസ്സേജ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടൊരു പ്ലേലിസ്റ്റ് ഒരുപോലെ ആയി പോയോ ഇന്ന്? ഓക്കെ, എസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും കറക്റ്റായിട്ട് ആ താരത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ആ ഒരു ക്രൊയേഷ്യ എന്ന് പറയുമ്പോൾ ആ ഒരു പേര് മനസ്സിലേക്ക് വരും. അതാണ്, അദ്ദേഹമാണ് ആദ്യം ആ പേര് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഇഫ്തിക്കൽ ആളുടെ മെസ്സേജും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തളരാത്ത മനസ്സും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഈ പുതിയ ദിവസത്തെ വരവേൽക്കാം എന്നു കൂടി പറയുന്നുണ്ട്. രാജീവ് ആനന്ദ്, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഓക്കെ അർഷിയാണ് അല്ലെ, അർഷിയ കറക്റ്റാണ് ആ പേര് കേട്ടോ. ആ താരം തന്നെയാണത്. നെക്സ്റ്റ് റഷീദ് എൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടാണ്. നെക്സ്റ്റ് പേരില്ലാത്തൊരു മെസ്സേജാണ്, പേര് കൂടി വെച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, ആ ഒരു താരത്തിൻ്റെ പേര് വീണ്ടും എനിക്ക് അയച്ചു വന്നിട്ടുണ്ട് ഒരുപാട് പേര്. ഓക്കെ, വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു രഞ്ജിതൻ. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന രഞ്ജിതന് ഇസ്മയിലിൻ്റെ വക ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെയും ഒരു സ്പെഷ്യൽ ആശംസകൾ പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരുവാണ് കേട്ടോ. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗൗരി ലക്ഷ്മി പാടിയ പാട്ടാണ്, ഗോദ മൂവിയിലെ ആരോ നെഞ്ചിൽ എന്നുള്ള പാട്ടിൻ്റെ കവർ വേർഷനാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. ജിഷൻ ക്രിഷ് ആളും ആ ഒരു താരത്തിൻ്റെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, എത്ര പെട്ടെന്നാണ് ആ ഒരു പ്ലെയറിനെ എല്ലാവരും കണക്ട് ചെയ്തത് അല്ലേ. റബി അയച്ചു തന്നിട്ടുണ്ട് ആ ഒരു പേര്, ആ ഒരു താരം ആരാണ് എന്നുള്ളത്. ക്രൊയേഷ്യൻ ടീമിൽ അഞ്ചാമത്തെ ലോകകപ്പിനായിട്ട് എത്തുന്ന ആ ഒരു ഇതിഹാസ താരം ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ മകൻ അഭിനന്ദിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയമോ? തീർച്ചയായിട്ടും. ബിന്ദു, പങ്കജാക്ഷൻ, ഇന്ദുജ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ആ വിഷസ് പറയുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അഭിനന്ദിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കിയുള്ള മെസ്സേജുകളിലേക്കും ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കും ഒക്കെ നമ്മൾ ആ താരത്തിനെ കുറിച്ചും ആ താരത്തിന്റെ ആ ഒരു ഫുട്ബോൾ ലൈഫിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ ഈ പാട്ടുകൂടി ഒന്ന് കേട്ട് ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പോവാണ്. അപ്പൊ കേൾക്കാൻ പോകുന്ന പാട്ട് ഗൗരി ലക്ഷ്മിയുടെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാം. ആരോ നെഞ്ചിൽ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026 ഫിഫ ലോകകപ്പ് നടത്തിപ്പിൽ പങ്കാളികളായി ഖത്തർ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി. ഖത്തറിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ യുഎസിലെയും കാനഡയിലെയും വിവിധ ആതിഥേയ നഗരങ്ങളിൽ നിയോഗിക്കും. ഇത് സംബന്ധിച്ച് ഫിഫയും ഖത്തർ സുപ്രീം കമ്മിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം. രാജ്യത്തെ സ്വദേശികൾക്കും താമസക്കാർക്കും സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷത്തിൽ പെരുന്നാളും അവധി ദിനങ്ങളും ആഘോഷിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യ സുരക്ഷാ പരിശോധനകൾ, ഫീൽഡ് സർവീസുകൾ, പാർക്കുകൾ, മറ്റു പൊതു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ഉറപ്പാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. ഭക്ഷ്യവിതരണ ശേഷിയിൽ പശ്ചിമേഷ്യയിൽ ഖത്തർ ഒന്നാമത്. ഫുഡ് സിസ്റ്റംസ് റെസിലിയൻസ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ ഖത്തർ 19th സ്ഥാനവും സ്വന്തമാക്കി. ജൂണിൽ ആരംഭിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള 26-അംഗ ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചു. IPLൽ ഇന്ന് രാജസ്ഥാൻ ലക്നൌവിനെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 42°C, കുറഞ്ഞ താപനില 27°C. വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഈസ് റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നൗ അവൈലബിൾ ഓൺ വോഡഫോൺ ഷൂഫ് ആപ്പ്. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 Million Real Dream. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേരാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ആക്ഷൻ
7: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ,
8: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
10: Brought to you by Safari, world class shopping experience, Doha, Qatar, and
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: You're listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഫുട്ബോൾ ലോകകപ്പ് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മോർണിംഗ് സവാരിയാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. മെയ് 19 തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പം എല്ലാവരും വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ അടിപൊളിയായിട്ട് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. 48 ടീമുകളായിരിക്കും. നമ്മൾ ഫിഫയുടെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അതിൽ തന്നെ ഇത്രയും ടീമുകൾ ആദ്യമായിട്ട് പങ്കെടുക്കാനായിട്ട് പോകുന്ന ഒരു വേൾഡ് കപ്പ് കൂടിയായിരിക്കും നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. 48 ടീമുകളായിരിക്കും മാറ്റുരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നേരത്തെ 32 ടീമുകളായിരുന്നു, അതിൽ നിന്നും 48 എത്തിക്കഴിഞ്ഞിരിക്കുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഇവിടെ എന്നാലും ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ജിൽസ്, ജോവിറ്റ ആൻഡ് ലോറൽ ഫ്രം ഓലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നായിരുന്നു അവരുടെ മെസ്സേജ്. പിന്റോ ആണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇസ്മയിൽ പറയുന്നത് ഷബീറിനൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. രാഹുലിന്റെ അക്കൗണ്ടിൽ നിന്നും അനിക്കക്കുട്ടി ജോയിൻ. എല്ലാവർക്കും പരീക്ഷ ഈ ഒരു ടൈമിൽ വ്യത്യാസമുണ്ടോ എന്താണെന്ന്, ഈ ടൈമിൽ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഒരു 7:30 ശേഷം എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് സോഷ്യൽ സയൻസ് എക്സാം ആണ് എന്ന് പറഞ്ഞിട്ട് അനിക മെസ്സേജ് ചെയ്യുന്നുണ്ട്. നോബലിലാണ് പഠിക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സാമൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ആയിട്ട് തകർക്ക. അനസ് ചോദിക്കുന്ന ഒരു പാട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും. സുബിൻ ബാബു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നീതി മോഹൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ എൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് സന്തോഷം തന്നെ, കാരണം ഒരു ക്രൊയേഷ്യൻ ടീമിൽ നിന്നും ഒരു ഇതിഹാസ താരം 5th ലോകകപ്പിനായിട്ട് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കാരണം ആ ഒരു ടീമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. ആരാണ് ആ താരം എന്നുള്ളതാണ് ചോദ്യമായിട്ട് നൽകിയിട്ടുള്ളത്. 5th ലോകകപ്പിനായിട്ട് എത്തുന്ന ക്രൊയേഷ്യൻ ഇതിഹാസ താരം ആരാണ് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് ആ താരത്തിൻ്റെ പേര് കൂടി നിങ്ങളൊന്ന് അയച്ചോളൂ. നറ്റാഷ കുടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ടുഡേ പ്രിൻസ് ജോസിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന് വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓൾസോ ഹൃദയം മൂവിയിലെ ഒരു പാട്ട് കൂടി വേണം എന്നുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഓൾസോ വൺ സോങ് ഫ്രം ഫിലിം ഹൃദയം. വേറെ ആരും എൻ്റെ പേര് പറഞ്ഞ് വിഷ് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വിഷ് ചെയ്യാമെന്ന് വെച്ചു. അതാ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പ്രിൻസ് ജോസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രിൻസ് ജോസിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ് പ്രിൻസ്. അപ്പോൾ പ്രിൻസിന് വളരെ വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളിതാ വിഷ് ചെയ്യുന്നു.

ഹാപ്പി ബർത്ത്ഡേ പ്രിൻസെ, തകർപ്പനായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു ചെയ്യൂ. റഷീദ് ടി കെ ആ ഒരു പ്ലെയറുടെ പേര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. കൂടെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ബുക്ക് ഫെയറിലേക്ക്, ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ കൂട്ടി തന്നെ പോകാനായിട്ട് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് കഥ നാഷണൽ ലൈബ്രറിയുടെ ഒരു വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൂത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഏത് ഏജിലുള്ള ആളുകൾക്കായിട്ട് ആണെങ്കിലും വളരെയധികം ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൂത്താണ് ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ കഥ നാഷണൽ ലൈബ്രറി ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഇൻട്രാക്റ്റീവ് ബൂത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, കൾച്ചറൽ ഡിസ്കവറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു ബൂത്ത് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നൽകുന്നുണ്ട്. നമ്മുടെ റീഡിങ് ഹാബിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഥ നാഷണൽ ലൈബ്രറിയുടെ ആ ഒരു വെർച്വൽ ടൂർ നമുക്കവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു ബൂത്ത് വിട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു 360 ഡിഗ്രി വെർച്വൽ ടൂർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ആ ഒരു ഇൻട്രാക്റ്റീവ് ബൂത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബൂത്ത് മിസ് ചെയ്യാതെ നിങ്ങൾ പോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അതിന് മുമ്പ് ജസിൻ്റെ മെസ്സേജ് ഉണ്ട്. ജസിൻ റൈറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ആ ഒരു താരം, ആ ഒരു ക്രൊയേഷ്യൻ താരം ആരാണ് എന്നുള്ളത് ആള് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അജ്ലാൻ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റിനീഷ് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരു താരമാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഇതിഹാസ താരം തന്നെയാണ്. അപ്പോൾ ഇതിൽ ക്രൊയേഷ്യ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ആ ഒരു താരം, ആ ഒരു ഇതിഹാസ താരം ആരാണ് എന്ന് കൂടി ചോദിച്ചുകൊണ്ടാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കുന്നത്. തീവ്രം മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദയത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: Joyalukkas, world's favorite jeweler.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Mori Safari.
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: ഗുഡ് മോർണിംഗ്.
1: എങ്ങനെ, ഫുട്ബോളിന്റെ ആവേശം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഖത്തറിലെ അപ്ഡേറ്റ്സിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. ബലി പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരുക്കങ്ങളൊക്കെ തന്നെ രാജ്യവ്യാപകമായിട്ട് പൂർത്തിയാക്കിയതായിട്ട് ഖത്തർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്.
0: അതായത് സ്വദേശികൾക്കും താമസക്കാർക്കും സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷത്തിൽ പെരുന്നാളും അവധി ദിവസങ്ങളും ആഘോഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യ സുരക്ഷാ പരിശോധനകൾ, ഫീൽഡ് സർവീസുകൾ, പാർക്കുകൾ, മറ്റു പൊതു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ഇതൊക്കെ ഉറപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്.
1: തീർച്ചയായിട്ടും എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പല ഭാഗങ്ങളിലുള്ള ചെക്കിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ പെരുന്നാൾ അവധിക്കാലത്ത് സന്ദർശകരുടെ ഒരു തിരക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കുടുംബങ്ങൾക്ക് സന്ദർശകർക്കുമായിട്ട് പാർക്കുകളാണെങ്കിലും ബീച്ചുകളാണെങ്കിലും മറ്റ് വിനോദ കേന്ദ്രങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ അറ്റകുറ്റപ്പണികളും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി വളരെ പൂർണ്ണ സജ്ജമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്കും ആ ഒരു നിറവിലേക്കും ഒക്കെ നമ്മൾ എത്തുന്നു എന്നുള്ളത് കൂടി, അതിനോടൊപ്പം തന്നെ മന്ത്രാലയങ്ങളും അധികാരികളും എല്ലാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു.
1: ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ക്രൊയേഷ്യൻ താരം, ഒരു ഇതിഹാസ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഈ ഒരു ലോകകപ്പിലേക്ക് എത്തുന്ന സമയത്ത് 5-ാമത്തെ തവണയാണ് ലോകകപ്പിലേക്ക് വരുന്നത്. ഞാൻ ആ പേര് ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ, അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ എല്ലാവരും എല്ലാവരുടെ മനസ്സിലേക്ക് ആ ഒരു ടീമിന്റെ പേര് പറയുമ്പോൾ ആ ഒരു മുഖം മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൂക്ക മോഡ്രിച്ച്. ഓക്കെ, അദ്ദേഹം 26 അംഗ സംഘത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ 20-ാമത്തെ വയസ്സിലായിരുന്നു ആദ്യം അദ്ദേഹം ലോകകപ്പിൽ
0: അരങ്ങേറിയിട്ടുണ്ട്.
1: ഇപ്പൊ 40 വയസ്സായിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ 5-ാമത്തെ, ഒരു തവണ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 6-ാമത്തെ ലോകകപ്പ് എന്ന് പറയുന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹം അതിഗംഭീരമായിട്ട് ഈ ഒരു വേൾഡ് കപ്പും തകർക്കട്ടെ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film. Suryanai
4: thalugi urakka. Hi Radio Sunod Play, njan ningalude Vishu Narayanan.
3: You are listening to
4: Radio Sunod. Ini kete kete uthu thoda.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: Morning Safari only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ മോർണിംഗ് സവാരി ദ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, 2013 റിലീസായ ഒരു ചിത്രമാണ് ആദ്യ സൂചന.
6: ഓക്കെ, ഇത് അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിനു തോമസ് ആണ്.
5: വിനു തോമസ് അദ്ദേഹം മ്യൂസിക് ചെയ്ത ചിത്രമാണ്. അതുപോലെ തന്നെ സുജിത് വാസുദേവ് ആയിരുന്നു ഈ സിനിമയുടെ സിനിമോട്ടോഗ്രാഫി കൈകാര്യം ചെയ്തു.
6: കാരണം ഈ സിനിമയെ കുറിച്ച് വേറെ എന്ത് സൂചനയും പറയാൻ പറ്റില്ല.
5: ഓക്കെ,
6: ഞാൻ മാക്സിമം നോക്കി ഏതെങ്കിലും തരത്തിൽ ഇതിനെ വളച്ചൊടിക്കാൻ പറ്റുമെന്ന്.
5: ഓക്കെ,
6: പക്ഷെ ഒരു തരത്തിലും വളച്ചൊടിക്കാൻ പറ്റാത്ത സൂചനകളുള്ള ഒരു സിനിമയാണിത്.
5: 2013 റിലീസായ ചിത്രം വിനു തോമസ്, അദ്ദേഹമാണ് സംഗീത സംവിധാനം കൈകാര്യം ചെയ്തത്.
6: സിനിമാറ്റോഗ്രാഫി സുജിത് വാസുദേവൻ. ഉത്തരം വന്നോ?
5: എത്തിയിട്ടില്ല.
6: അയ്യോ, ആർക്കും കിട്ടിയില്ലേ? അങ്ങനെ പറയാൻ പാടില്ല, ഉത്തരം വരണം.
5: നല്ല ടൈറ്റ് ആയിരുന്നു തോന്നുന്നു.
6: നല്ല ടൈറ്റില്ല, പക്ഷെ ഭയങ്കര ഈസിയാണത്. ഭയങ്കര ഈസി എന്ന് വെച്ച് കഴിഞ്ഞാല്
5: എവിടെ നമ്മുടെ പുലികൾ? എവിടെ
6: പുലികൾ ഇറങ്ങും? ഉത്തരം ഇത് ആർക്കും കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് സന്തോഷമുണ്ട് ഒരു സൈഡില്. പക്ഷെ എന്നാലും ആ അതാണ്, അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ്. റോബിൻ ആണെന്ന് ആദ്യ
5: അയച്ചല്ലേ?
6: റോബിൻ ആദ്യ സിനിമ മനസ്സിലായിട്ടുണ്ട്. വിനോദ് തോമസ് മ്യൂസിക് ചെയ്തിട്ടുള്ള 2013 റിലീസായ ചിത്രം ഏതാണ്? സിനിമാറ്റോഗ്രാഫി
5: സുജിത് വാസുദേവ്. ഇതാണ് സൂചന.
6: ഓക്കെ, അപ്പൊ വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്.
5: ഓക്കെ, ദൃശ്യ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്.
6: ഓ, അതൊരു ഭയങ്കര. ഓക്കെ, പാട്ട് വെച്ചോ.

0: റേഡിയോ സുനോ 91.7 FM.
1: കതോസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Oh my darling.
7: Darling
8: venda marikku marikku adutha varerudhu
9: what are you please

0: മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM-ൽ. നിസയ അപ്പുണ്ണിയും തന്നെയാണ് കൂടെയുള്ളത്. അങ്ങനെ ഹൈഡ് ആൻഡ് സീക്കിന്റെ അതിഗംഭീരമായ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ്.
1: തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ മറുപടികളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എപ്പോ കിട്ടിയാലും ചായ കുടിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും അല്ലേ?
0: ഏത് സമയത്ത് കിട്ടിയാലും ചായ കുടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.
0: കഥയൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിരിക്കാൻ എന്താ ഒരു രസല്ലേ?
1: അതെ, നിങ്ങളുടെ ചായ ചങ്കിനെ ഒന്ന് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് മെൻഷൻ ചെയ്യുക. കൂടെ തന്നെ അതിന്റെ പോസ്റ്ററും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ എത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ആ കൂട്ടുകാരെ സുഹൃത്തുക്കളെ ടാഗ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇന്നലെ 5-6 പേരെയൊക്കെ ടാഗ്
1: ചെയ്തിട്ടുണ്ട്.
0: ഒത്തിരി ആളുകളുടെ കമന്റുകളൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയക്കാം ആരാണ് നിങ്ങളുടെ ആ ചായ കുടിക്കാൻ പോകുമ്പോൾ കൂടെ കൂടുന്ന ചങ്ക് എന്നുള്ളത് അറിയിക്കുക. എന്നിട്ട് ഇന്റർനാഷണൽ ടീ ഡേയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഒരു ചായ കൂടി.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ വേഗം നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Mori Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: കേട്ടുപോകുന്ന വിശേഷങ്ങൾ ഖത്തറിൽ നിന്ന് അങ്ങ് മെക്സിക്കോയിലേക്കും അമേരിക്കയിലേക്കും ഒന്ന് പോയാലോ?
1: തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ജിയാന ഇൻഫാന്റിനോ അദ്ദേഹം സോഷ്യൽ മീഡിയ പേജിലും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ആ വിശേഷങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും ഖത്തറിൽ ഒരു വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിനെ ഏറ്റവും വലിയ വിജയമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ആ നല്ല ദിവസങ്ങളുടെ ഓർമ്മകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്.
1: അത് ഇന്ന് രാവിലെയും ഗോപിനാഥ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു മെട്രോ ദിസ് വേ മെട്രോ ദിസ് വേ മനസ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫിഫ ലോകകപ്പ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾക്കും അതിന്റെ സംഘാടനത്തിലും അതിന്റെ നടത്തിപ്പിനും ഒക്കെ അണിയറയില് നമ്മുടെ ഖത്തറി സംഘവും ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ് ആണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ വേൾഡ് കപ്പ് ആയിരുന്നു ഖത്തർ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മികവ് അല്ലെങ്കിൽ ആ ഒരു സാങ്കേതിക അനുഭവ സമ്പത്ത് അത് തന്നെ തീർച്ചയായിട്ടും അതൊക്കെ ഇനി വരുന്ന ലോകകപ്പിലും പ്രയോജനപ്പെടുത്താനായിട്ടാണ് ഇത്തരത്തിലൊരു ധാരണാ പത്രത്തിലേക്കൊക്കെ നമ്മുടെ സുപ്രീം കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഫിഫയും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും നമുക്കും അഭിമാനകരമായ നിമിഷമാണ് ഖത്തർ ഒരു ലോകകപ്പ് കഴിഞ്ഞതിന്റെ അനുഭവങ്ങളുടെ അവശേഷിപ്പുകൾ കൊണ്ട് അടുത്ത ലോകകപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പൊ അതിന്റെ സംഘാടകർക്കും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും മോലിവുഡ് സിനിമ റേഡിയോ നെറ്റ്വർക്കിന്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
1: ഈ അഭിനന്ദനങ്ങൾ പറയുന്ന സമയത്ത് ഒരു വലിയ ബർത്ത്ഡേ വിഷയത്തിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ടല്ലേ.
0: തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ ഓഫീസിൽ ഒരു പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം എന്താ പറയുന്നത്, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറും കോ ഫൗണ്ടറുമായ അമീർ അലി പരിവള്ളി, അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്.

0: ഇനി നിസയുടെ ഉത്തരവാദിത്തമാണ് സാറിന് ഇഷ്ടമുള്ള പാട്ട് വെക്കുക,
1: പാട്ട് വെക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. മാത്രമല്ല സാറിന്റെ ഒരു ട്രീറ്റ് പ്രതീക്ഷിച്ചു വേണം നമുക്ക് ആ പാട്ട്.
0: സാർ ഇന്നലെ ചെയ്തു,
1: ഞാനില്ലായിരുന്നു ഇവിടെ. ഇപ്പോ
0: സാർ ഇന്നലെ വൈകുന്നേരം ട്രീറ്റ്
1: ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എനിക്കിന്ന് സ്പെഷ്യൽ ട്രീറ്റ്.
0: സ്പെഷ്യൽ ട്രീറ്റ്
1: ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ അമീർ സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. Chennai beats.
4: Tamil head of the hour.
5: In the art of podumakkolanda

0: ആദ്യമൊക്കെ എല്ലാവരും ഒന്ന് പതറിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കട്ടക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. ദൃശ്യ ആണ് അവിടെ
1: അതിന് വഴിയൊരുക്കിയത്
0: എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ദൃശ്യം 3-ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഡി ത്രീ 2013 തുടങ്ങിയ ഒരു യാത്രയാണ് ദൃശ്യം എന്ന ആ ഒരു സിനിമ. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഒരു സിനിമയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ദൃശ്യം 3. ദാ അടുത്ത ദിവസം റിലീസാകാൻ പോകുന്നു. ദൃശ്യമായിരുന്നു നമ്മൾ ഒളിപ്പിച്ചു. ജോർജ് കുട്ടിയും വരുൺ കുമാറും.
1: ഞാനിങ്ങനെ സൂചന നോക്കുന്ന സമയത്തെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എല്ലാ ക്യാരക്ടറിനെയും കൃത്യമായിട്ട് സഹദേവൻ പറയാൻ പറ്റത്തില്ല, വരുൺ പ്രഭാകർ പറ്റില്ല, ഗീതാ പ്രഭാകർ പറ്റില്ല. എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് അറിയാം,
0: എല്ലാവരെയും അറിയാം എന്നുള്ളതാണ്. എന്തിനാ ചായക്കടക്കാരൻ ഇക്കാനെ വരെ നമുക്ക് അറിയാം.
1: അതാണ്. അപ്പൊ തീർച്ചയായിട്ടും ദൃശ്യം 3 അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ ദൃശ്യം 1 ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ
0: സൂചന എന്ന് പറയുന്നത്, സൂചനയിൽ ഒളിപ്പിച്ച് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. അപ്പൊ ഈ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഗൾഫാറിലേക്കാണ്. ഗൾഫാറിൽ ഒരു ഹാപ്പിനെസ് ലോഞ്ച് ഒരുക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു ഗ്രാൻഡിൽ ഞങ്ങൾ പോയിട്ട് ഗ്രാൻഡ് ആയിട്ടൊരു ഹാപ്പിനെസ് ലോഞ്ച് നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ
1: മീഡിയയിൽ.
0: അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ലോഞ്ചിന്റെ ഒരു സന്തോഷം നിങ്ങളിലും സ്പ്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ആ ഒരു കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അറിയിച്ചാൽ ഞങ്ങൾ അവിടേക്ക് എത്തുന്നത്.
1: നിങ്ങളുടെ ഓഫീസിലേക്ക് വരും, ചിന്ന ചിന്ന ഗെയിംസ് ഒക്കെ ആയിട്ട് നമുക്ക് തകർക്കാൻ പറ്റും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം മെയ് 19 ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ടാറ്റാ,
1: ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
1: Only on Radio Suno 91.7.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. International Family Doctors Day presented by Al Hilal Premium Medical Center.
0: Premium healthcare with a budget friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packagesgalum. Al Hilal Premium Medical Center, Deering Road.
2: This is home delivery only on Radio Suno 91.7 FM.
3: ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ ഹോം ഡെലിവറി ആണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ട്യൂസ്ഡേ, ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും ഒരു ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ഒരു പകുതി വീക്കൊക്കെ പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നൊരു സമയമാണല്ലേ. എന്തായാലും പകുതി പണികളും തീർത്തു എന്ന് വിശ്വസിക്കുന്നു. അതല്ല തുടങ്ങിയിട്ടുള്ളെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഈ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ട് നിങ്ങളുടെ പണികളൊക്കെ കറക്റ്റായിട്ട് തീർക്കാനായിട്ട്. ഒന്ന് കറക്റ്റായി മൈൻഡിൽ സെറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ, എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോന്നോരോന്നായി ചെയ്ത് പോകുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടും, അതൊരു വേറെ സുഖം തന്നെയാണ്. അവസാനം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എന്തോ ഇന്ന് രാവിലെ വിചാരിച്ചായിരുന്നല്ലോ, ഷേ മറന്നുപോയി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കറക്റ്റായി ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്താൽ അത്രയും നല്ലത്. അതിനിടയിൽ ഈ ചൂടാണ്, അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല പോലെ ഈ പറഞ്ഞ ഡീഹൈഡ്രേഷനൊക്കെ വരാനായിട്ട് പോകുന്ന സമയമാണ് ഈ ഒരു സമ്മർ ടൈം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ മാത്രമല്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നമുക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കംഫർട്ടബിൾ ഡോക്ടർ ഉണ്ടാവും അല്ലേ. നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാമിലി ഡോക്ടർ എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഒരു ഡോക്ടറായിരിക്കും ദ ബെസ്റ്റ്. ഫാമിലിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീടിനടുത്തുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറായി മാറും. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെങ്കിലും നമുക്കൊരു കംഫർട്ടബിളായി എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു ഡോക്ടർ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അങ്ങനെ ഫാമിലി ഡോക്ടേഴ്സിൻ്റെ ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കംഫർട്ടബിളായി നമുക്ക് എല്ലാം പറയാൻ പറ്റുന്ന, നമുക്ക് എപ്പോഴും ഓടി ചെല്ലാൻ പറ്റുന്ന ഡോക്ടേഴ്സിനെ ഓർക്കേണ്ട ഒരു ദിവസമാണ്. നിങ്ങൾക്കും അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, എന്തായാലും അവരെ ഒന്ന് ഓർത്തോളൂ. അതിനോടൊപ്പം തന്നെ എനിക്ക് നാട്ടിലങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഡോക്ടറായ ഇപ്പോൾ ഖത്തറിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ വരാനായിട്ട് പോകുന്നത് ഹോം ഡെലിവറിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi everyone, this is Bharat here.
4: You are listening to Radio Suno
3: 91.7 KTKT.

0: ഇന്ന് ഫാമിലി ഡോക്ടേഴ്സ് ഡേ ആണ്. ഹോം ഡെലിവറിയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്ററിൽ നിന്നും ഡോക്ടർ റഹ്ലയാണ്. സ്ഥിരമായി നമ്മളുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് എത്തുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും, അതാണ് നമ്മുടെ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത്. നാട്ടിലെവിടെയാണ് ഡോക്ടർ? മാത്രമല്ല, അങ്ങനെ ഒരാളാവാനായിട്ട് ശ്രമിക്കാറുണ്ടോ? എല്ലാവരും പ്രശ്നങ്ങൾ പറയാനായിട്ട് ഓടി എത്താറുണ്ടോ? ഒരു ഭയങ്കര കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ.
1: ആക്ച്വലി നാട്ടിലെ കോഴിക്കോടാണ്. കൂടുതലായിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലുപരി അവരെ കൂടുതലായിട്ട് കേൾക്കുക, അവർ പറയുന്ന സംഭവങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുക, അവർക്ക് മെഡിസിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് ഒരു എംപതി ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും അവർക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവുക. അപ്പൊ അതിലൂടെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരെ അടുത്ത് കൂടുതൽ വരാനൊക്കെ തുടങ്ങി.
0: ഓക്കെ ഡോക്ടർ, എന്തായാലും നല്ല ചൂടാണ്, സമ്മർ തുടങ്ങി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോ എന്തൊക്കെയാണ്?
1: കൂടുതലായിട്ടും ഈ സമ്മർ ക്ലൈമറ്റ് ആവുമ്പോഴേ ഡീഹൈഡ്രേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് മനസ്സിലാവില്ല, ക്ഷീണം, തലചുറ്റല് അതുപോലത്തെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മള് ഹിസ്റ്ററിയായിട്ട് ചോദിക്കുമ്പം പുറത്ത് കൂടുതലായിട്ട് നല്ല വെയിലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഒരുപാട് സമയം വെള്ളമൊക്കെ കുടിക്കാതെ, ബ്രേക്ക് എടുക്കാതെ കൂടുതൽ സമയം വെയിൽ ജോലി ചെയ്യുക, ഓവറായിട്ട് കഫീൻ പോലെയുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ എക്സസീവ് ആയിട്ട് എക്സസൈസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, എസ്പെഷ്യലി സമ്മർ ക്ലൈമറ്റ്. അവർക്ക് സ്വെറ്റിംഗ് ഒക്കെ കൂടുതലായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ക്ഷീണമൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, കൂടുതലായിട്ട് ഈ ORS പോലത്തെ ലായനികളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം ഒക്കെ ഈ സ്വെറ്റിലൂടെ, എക്സസീവ് സ്വെറ്റിലൂടെ പുറത്തു പോകുമ്പോൾ അവർക്കൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് ഈ ORS യൂസ് ചെയ്യാം. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ലവണങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ഈ വാട്ടർ, അതിലുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി.
0: ഓക്കെ ഓക്കെ, ഫൈൻ. എന്തായാലും ഡോക്ടർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, കുറച്ചും കൂടി കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. സോ കീപ് ലിസണിങ് ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
4: ഹോം ഡെലിവറി

0: അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്ററിൽ നിന്നും ഡോക്ടർ റഹലയാണ് നമ്മുടെ കൂടെ ഹോം ഡെലിവറിയിൽ ജോയിൻ ചെയ്യുന്നത്. ഡോക്ടർ, കൂടുതൽ ആൾക്കാരും ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും, അങ്ങനെയുള്ളവർ ഇപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ ഓഫീസ് എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴേ ക്ലോസ് സ്പേസ്, എസ്പെഷ്യലി സമ്മർ സീസണിൽ നമ്മളൊരു റെഗുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡിഫറെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് ഹൈ ഹ്യൂമിഡിറ്റി കാരണം വൈറൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. ക്ഷീണം, ഇപ്പൊ ബോഡി പെയിൻ, മയാൾജി ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പോയി ഒരു പാരസെറ്റമോൾ എടുക്കുകയൊക്കെ കണ്ടിന്യൂ ചെയ്യും. റെഗുലർ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂന്ന് നേരമാണ് സാധാരണ പറയുക. നല്ല മയാൾജിയ തോന്നുന്ന സമയത്ത് നാല് നേരം വരെ നമുക്ക് പാരസെറ്റമോൾ എടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ അഡിക്വേറ്റ് റെസ്റ്റ് വേണം, പ്രോപ്പർ ഹൈഡ്രേഷൻ, ഇതിൽ മാത്രമേ ഈ വൈറൽ സിംറ്റംസ് ശരിക്കും നമ്മൾ ബോഡിയിൽ നിന്ന് വിട്ടുപോകുള്ളൂ. ത്രീ ഡേയ്സ് കൂടുതൽ നമ്മൾ കട്ടിനായിട്ട് വർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ പാരസെറ്റമോൾ എടുക്കുക, അതിനൊണ്ടൊരു പ്രയോജനം കാണില്ല. നമ്മൾ കൂടുതലായിട്ട് ടയേർഡ് ആവും. ബെറ്റർ ഹൈഡ്രേറ്റ് ചെയ്യുക, പാരസെറ്റമോൾ എടുക്കുക, റെസ്റ്റ് എടുക്കുക, കുറച്ചുകൂടെ നല്ലത്.
0: ഓക്കെ ഓക്കെ. ആൻഡ് കുട്ടികളുടെ കാര്യത്തിലോ?
1: കൂടുതലായിട്ട് നമ്മൾ വീട്ടില് ഒരു അസുഖം, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് ഇപ്പൊ കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കുട്ടികൾക്ക് ചെറുതായിട്ട് ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, ചെറിയ ജലദോഷമാണെങ്കിൽ പോലും സ്കൂളിൽ വിടാതിരിക്കുക. വിടുന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യുക. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാൻ നമുക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും വിടാതിരിക്കുന്നതാണ് നല്ലത്.
0: ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് ഡോക്ടർ?
1: മെയിൻ ആയിട്ട് ഹൈഡ്രേഷൻ ആണ്. കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. റെഡ് മീറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ടും പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സമ്മർ സീസണിൽ ഈ ഡീഹൈഡ്രേഷൻ ആണ് പ്രധാനമായിട്ടും ബുദ്ധിമുട്ട് വരാറുള്ളത്. പഴവർഗ്ഗങ്ങൾ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഷുഗർ കണ്ടന്റ് കുറയ്ക്കുക. കാരണം കൂടുതലായിട്ട് നമ്മൾ കുട്ടികളിലൊക്കെ ഡയബറ്റീസ് കാണുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഐസ്ക്രീം, ജ്യൂസ്, ഷുഗർ കണ്ടന്റ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇളനീർ വെള്ളം അതുപോലത്തെ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ആയിരിക്കും ഈ സീസണിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലത്. റെഗുലർ ഇന്റർവെല്ലിൽ കുടിക്കുന്നതായിരിക്കും, അതായത് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ വെള്ളം കുടിക്കുക, ഹെൽത്തിന് നല്ലത്.
0: ഓക്കെ. ആൻഡ് നേരെ തിരിച്ചൊരു ഹെൽത്തി ബോഡി, അതായത് ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം? പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ വേണ്ട ആൾക്കാർ തന്നെയല്ലേ?
1: എഗ് വൈറ്റ് ഇസ് എക്സലന്റ് നാച്ചുറൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റ്, അത് രണ്ടാണ് കുറച്ചുകൂടെ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുക. സോയാബീൻ പ്രോട്ടീൻ സോഴ്സ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീനും കൂടെ യൂസ് ചെയ്താൽ ഒരു പരിധിവരെ നമുക്കൊരു പരിഹാരം കാണാം.
0: ഓക്കെ. എന്തായാലും ഡോക്ടറിനോട് കുറച്ചും കൂടി കാര്യങ്ങൾ, പ്രത്യേകിച്ചും മെഡിക്കൽ ചെക്കപ്സിനെ കുറിച്ച് ചോദിക്കാനായിട്ടുണ്ട്. അതിനായി കേട്ടുകൊണ്ടിരിക്കുക ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
5: എനിക്കറിയാം എന്താ വരുമെന്ന്.
6: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
4: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ചെന്നൈ ബീറ്റ്സ്.
8: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
9: എന്റെ ആട്ടം പോതുമാക്കളുണ്ട്.
10: മണ്ണോട് ചിന്നത്തൂറൽ എന്ന്.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇന്നത്തെ ദിവസം ഫാമിലി ഡോക്ടേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്ററിൽ നിന്നും ഡോക്ടർ റഹലയാണ്. ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും, അതിപ്പോൾ ഫാമിലിയിൽ എല്ലാ പ്രായക്കാരും ഉണ്ടല്ലോ, അവർക്കൊക്കെ തന്നെ കറക്റ്റ് ഒരു ചെക്കപ്പിന് പോവുക എന്ന് പറയുന്നത് ഭയങ്കര മടി പിടിച്ചൊരു കാര്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏജുകളിൽ ടെസ്റ്റുകൾ നടത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊന്ന് പറഞ്ഞു തരുമോ?
1: നമ്മൾ ഈ ഗൾഫിലെ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാല് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒന്നും ടെസ്റ്റ് ചെയ്യൂല, സെഡൻറി ലൈഫ് സ്റ്റൈലാണ്, ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പം ഇന്ന ഏജ് കാറ്ററിനേക്കാളും 30+ ഉള്ള ആൾക്കാർ എല്ലാവരും അവരുടെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കിഡ്നി, ലിവർ, ഇത് എന്തായാലും അവർ നോക്കിയിരിക്കും. പ്രത്യേകിച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിൽ മിക്ക ആൾക്കാരും ഷോപ്പിലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം അവർ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരുന്നു, എക്സസൈസോ കാര്യമൊന്നും ഉണ്ടാവില്ല, അതുപോലെ ഉറക്കക്കുറവുണ്ടാവും, ഭയങ്കര ആൻസൈറ്റി, സ്ട്രെസ് ഉള്ള ആൾക്കാരായിരിക്കും. മോർ ദാൻ 40 ഉള്ള ആൾക്കാർ, എസ്പെഷ്യലി ഫീമെയിൽ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ടൈമാണ്. ഇപ്പൊ 40+ ഉള്ള ആൾക്കാർ എല്ലാവരുടെ ഒരു മാമോ ആണ് ശരിക്കും സജസ്റ്റ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതില്ല, മാമോ നമുക്ക് 100% ആയിട്ട്, കാരണം ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യൂർ ആണ് ശരിക്കും. ലേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പൊ ഈ കൊളോണിക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. 40+ ഉള്ള ആൾക്കാർ അതുപോലത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലത്. അപ്പൊ പിന്നെ കൂടുതലായിട്ട് ECG, പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റ്, അതുപോലത്തെ 50+ ഉള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടെ നല്ലത്. യങ്ങർ ഏജ് പ്ലസ് എബോവ് 30 ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മള് നോർമൽ ബേസിക് ടെസ്റ്റ്, എസ്പെഷ്യലി കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
0: ഉറപ്പായിട്ടും. സോ താങ്ക് യു സോ മച്ച്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ തന്നെ ഒരുപാട് പേർക്ക് ഗുണമാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ ഫാമിലി ഡോക്ടേഴ്സ് ഡേ ആണ്. നമുക്ക് നമ്മളുടെ ഫാമിലിയുടെ അടുത്ത് പറയുന്നത് പോലെ തന്നെ നമുക്ക് ആ ഡോക്ടറിനോടും ഭയങ്കര ഓപ്പണപ്പ് ആയിട്ട് സംസാരിക്കാം എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ റഹല ഡോക്ടറും അതുപോലെ ഒരാൾ തന്നെയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ് ആൻഡ് ഷീസ് ഫ്രം അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ കീപ് ലിസണിങ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency. Radio Sunu.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
3: എന്റെ പേര് ശരവണൻ. എനിക്ക് ഇന്നൊരു പേര്.
2: സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഹോം ഡെലിവറി.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packagesgalum. Al Hilal Premium Medical Center, Deering Road.
3: This is home delivery only on Radio Sunoo 91.7.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ 11 മണി കഴിയുമ്പോൾ എല്ലാവരോടും ചോദിക്കാനുള്ളത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രി ആണെങ്കിലും നമ്മുടെ കൂടെ എടാ വാട ചായ കുടിക്കാൻ പോവാം എന്ന് പറയുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുണ്ടാവും, അവരെ ഓർക്കേണ്ട ഒരു ദിവസം തന്നെയാണ്
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
0: സോൾട്ട് മാംഗോ ട്രീ നമ്മുടെ മത്താർക്ക് തീമിലാണ്. നല്ല ഫുഡാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റമദാന്റെ ആ ഒരു സമയത്ത് രാത്രിയായപ്പോൾ ചോറ് എന്തോ കിട്ടാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു ചോറുണ്ടോയെന്ന്. അപ്പോൾ ആ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ബുഫെ സെറ്റപ്പ് ആയിരുന്നു, പക്ഷേ അതിലെനിക്ക് കുറച്ച് ചോറ് മാത്രം മതിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ടുക്ക് ഇറ്റ്. ആ ബുഫയിൽ നിന്ന് തന്നെ ബാക്കി കറികളും ഒക്കെ ഇട്ട് കഴിച്ചു. ആ നാട്ടിൽ ആ ഒരു വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കില്ലേ, അങ്ങനത്തെ ഒരു വൈബായിരുന്നു. നല്ല ബീട്രൂട്ട് തോരനൊക്കെ ആയിട്ട് ഇപ്പോഴും എൻ്റെ നാവിൽ ആ രുചി നിൽക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ അതല്ലല്ലോ, നമുക്ക് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ എപ്പോഴും വിളിച്ചാൽ വരുന്നൊരു ഫ്രണ്ട്, പ്രത്യേകിച്ചും ചായ കുടിക്കാൻ വാട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വാടി എന്ന് പറയുമ്പോൾ ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ, അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയം നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട സമയമാണ്. ഒന്നുകിൽ അവരുമായിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ആ ചങ്ക് ഫ്രണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് പേര് അയച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. 5000917 അയച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച്, അതായത് നിങ്ങളും നിങ്ങളുടെ ചങ്കും പിന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ഞങ്ങളും ഒരുമിച്ച് ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളുടെ സോൾട്ട് മാംഗോ ട്രീയിൽ ഇത്തവണത്തെ ഇന്റർനാഷണൽ ടീ ഡേ ആഘോഷിക്കുന്നതായിരിക്കും കേട്ടോ. ഈ സോൾട്ട് മാംഗോ ട്രീനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രത്യേകത അവിടുത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും നമുക്ക് ലൈവായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാനായിട്ട് പറ്റും. അവർ ഒരു രീതിയിലും അത് മറച്ചിട്ടില്ല. കറക്റ്റായി എന്താണോ നമ്മൾ ഓർഡർ ചെയ്തത് അത് അവിടെ ഷെഫ് ഉണ്ടാക്കുന്നുണ്ടാവും, അവർ കട്ട് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഫുൾ ആ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം അവിടെ പോയി ഫുഡും കഴിക്കാം നമുക്ക് കേട്ടോ. ആ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പാട്ടും കൂടി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് ചിലരൊക്കെ നമ്മുടെ കൂടെ ഇനിയുള്ള മണിക്കൂറിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ആരാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, this is your singer Rahul Nambiar.
5: Basandamullai pole vandu.
4: You're listening to Radio Suno 91.7, Qatar's favorite radio station.
5: Favorite radio station.
4: Kettu kettu kootu koodam.
0: Chennai beats.
6: Tamil head of the hour.
7: In the art of podumakkolanda.

0: തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
1: Home delivery.

0: വെൽക്കം ബാക്ക് തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഇന്നൊരു റെസിപ്പി പറഞ്ഞു തരണ്ടേ, ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണിത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, മാത്രമല്ല നിങ്ങൾ ബോയിൽഡ് എഗ്സ് ഡെയിലി കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു വെറൈറ്റി കൊണ്ടുവന്ന്, പ്രത്യേകിച്ചും സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു എഗ്ഗിന്റെ ഇടയിലൊരു ചെറിയ കുഞ്ഞൊരു കൈൻഡ് ഓഫ് ചട്നി എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് റിയലി അമേസിംഗ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ സിമ്പിളാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ BMR പർവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പൊ സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗാർലിക് ഇല്ലേ, അതെ, ചെറുതായിട്ട് വെളുത്തുള്ളി കുറച്ചെടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അത് നന്നായിട്ട് അരച്ച് തന്നെ എടുക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ആ ചതഞ്ഞ ഫീല് വേണമല്ലോ. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, അതായത് കാശ്മീരി മുളക് പൊടി കേട്ടോ, എരിവ് കുറച്ചൊന്ന് കിട്ടാനും അതിൻ്റെ കൂടെ കളർ കിട്ടാനും കൂടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് വറ്റൽ മുളകിൻ്റെ പൊടി, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചില്ലി ഫ്ലേക്സ്, അത് തന്നെയാണ് ബേസിക്കലി, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഭവം റെഡിയാണ്. ഇത് കുക്ക് ചെയ്യോ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു സംഭവം പേസ്റ്റ് പോലെ ആയതിനു ശേഷം നല്ല ബോയിൽഡ് എഗ്ഗ് എടുക്കുക, അതും ഫുള്ളി, ഭയങ്കര ഹാർഡ് ബോയിൽഡ് അല്ല, ഒരു 80% 90% അത്രയും മതി. 8 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 8-9 മിനിറ്റോളം കുക്ക് ചെയ്ത എഗ്ഗ്, അത് നടുക്കുന്ന് ഇങ്ങനെ മുറിച്ചതിന് ശേഷം അതിനിടയിലേക്ക് ഈ ഒരു പേസ്റ്റ് വെച്ച് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് ഒന്ന് ബൈറ്റ് എടുത്ത് നോക്കൂ. അടിപൊളിയാണ്, ലൈക്ക് ലിറ്ററലി അടിപൊളിയാണ് കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പൊ ബിരിയാണി മക്കാനിയിൽ പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് മറക്കണ്ട. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മറ്റു കുറച്ച് ഫുഡ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ അറിയാനായിട്ട് കേട്ടോണ്ടിരിക്കുക. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: ദിവ്യവചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
4: in association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: You are listening.

T20 ബാച്ച് അതിന്റെ അപ്ഡേറ്റുകളൊക്കെ അറിയാറുണ്ട്. ശരിയാണ്, അതിപ്പം ഫോണിലൂടെ മാച്ച് കഴിഞ്ഞാലും എന്തായി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പെട്ടെന്ന് എടുത്ത് നോക്കും, അല്ലെങ്കിൽ റേഡിയോസിനോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർണിംഗിൽ കഴിഞ്ഞ മാച്ചിന്റെ അപ്ഡേറ്റ്സ് തരുന്നുണ്ട്, ഈവൻ വൈകുന്നേരം ലൈവ് അപ്ഡേറ്റുകളുണ്ട്, ഇൻ ബിറ്റ്വീൻ ഞാനും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ കറക്റ്റായിട്ട് ലൈവായിട്ട് പോയിരുന്ന് നല്ല ഫീലോടുകൂടി ആ വലിയ സ്ക്രീനിലിരുന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ബ്രൂക്സ് കഫേയുടെ മത്താർ കദീമിലെ ആദ്യത്തെ ബ്രാഞ്ച് അല്ല, ഇപ്പോഴത്തെ പുതിയ ബ്രാഞ്ച്, അതായത് നമ്മുടെ മനായി ട്രാവൽസിന്റെ അകത്തുള്ള ആ ബിൽഡിങ്ങിനകത്തുള്ള ബ്രാഞ്ച്. അവിടെ ചെന്നു കഴിഞ്ഞാൽ കുട്ടികളെ അല്ലെങ്കിൽ ഈവൻ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ അവിടെ ഇരുന്ന് അവർക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റാണ്, അതായത് ലൂഡോ അല്ലെങ്കിൽ ജിങ്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ക്രീനിലിരുന്ന് കാണുകയും ചെയ്യാം, വേണ്ട സാധനങ്ങൾ ബ്രൂക്സിൽ നിന്നും ഓർഡറും ചെയ്യാം. ഭയങ്കര രസമായിട്ട് അവിടെ ഇരുന്നിട്ട് അത് എൻജോയ് ചെയ്യാനും പറ്റും കേട്ടോ. പക്ഷെ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇതൊന്നുമല്ല, ഈ ഒരു ബ്രൂക്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയാനായിട്ട് അതിന്റെ മെയിൻ ആള് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈസൽ ഖാൻ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജേർണി, അദ്ദേഹത്തിന്റെ ബിസിനസ്, ബ്രൂക്സിന്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേൾക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴാ ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് രാജസ്ഥാനും ലക്നൌവും തമ്മിലുള്ള മാച്ചാണ്. അപ്പോൾ അതിന്റെ ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വൈകുന്നേരം കേൾക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: FM. Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம். Radio Suno. International Family Doctors Day. Presented by Al Hilal Premium Medical Center.
0: പ്രീമിയം ഹെൽത്ത് കെയർ വിത്ത് എ ബജറ്റ് ഫ്രണ്ട്ലി കൺസൾട്ടേഷൻ ഫീ ഓഫ് ജസ്റ്റ് 30 റിയാൽസ് ഒപ്പം 69 റിയാലിന്റെ ആകർഷണീയമായ ഹെൽത്ത് പാക്കേജുകളും അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ ഡീറിംഗ് റോഡ്
2: ദിസ് ഈസ് ഹോം ഡെലിവറി ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM

0: സോ ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങി, അതും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡിലേക്ക് ഇറങ്ങി. ഇപ്പം അതിൽ തന്നെ ഇങ്ങനെ ഓരോരോ ഔട്ട്ലെറ്റുകളായി വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ബ്രൂക്സ് കഫി. ഇവിടെ കത്തിലുള്ളവർക്ക് ബ്രൂക്സ് കഫി പറയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ നമ്മുടെ ഫൈസലിനെയും പറയേണ്ട ആവശ്യമില്ല. ഫൈസൽ ഫിലി, ആ ഒരു പേര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്രൂക്സിന്റെ ഫൈസൽ ക എന്നായി മാറിയില്ലേ? ഉറപ്പായിട്ടും. നാട്ടിൽ കാസർഗോഡാണ്,
1: കാസർഗോഡ്
0: അല്ലെ? കാസർഗോഡ് നിന്നും ഈ പറഞ്ഞ കത്തറിലൊപ്പം എത്തിയിട്ട് എത്ര വർഷമായി?
1: 10-15 വർഷമായി. ഇപ്പൊ ബ്രൂക്സ് തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞു.
0: 9 വർഷം നന്നായി പോകുന്നു,
1: നന്നായി പോകുന്നു.
0: ഇപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ ലാസ്റ്റ് ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു. ഫൈസൽ ഫിലി എന്ന് പറയുന്ന ഒരാള് ബ്രൂക്സ് തുടങ്ങുന്നതിന് മുൻപ് ജേർണി എങ്ങനെയായിരുന്നു ടു ബ്രൂക്സ്?
1: ദുബൈയിലായിരുന്നു 5 വർഷം. ട്രാവൽ ഫീൽഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടുന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഖത്തറിലേക്ക് തിരിച്ചു വന്നു. മന്നായി ട്രാവലിൽ എനിക്ക് അവിടെ ഒരു സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി. 5 വർഷം ജോലി ചെയ്ത് അവിടെ ബ്രാഞ്ച് മാനേജറായി റിസൈൻ ചെയ്തു. പിന്നെ ഞാൻ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങി. ആദ്യമായി ഞാൻ തുടങ്ങിയത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ശേഷം ബ്രൂക്സ്. അത് ബ്രൂക്സ് നമ്മള് ആക്ച്വലി ബ്രൂക്സ് എന്ന് പറയുന്നത് മെയിൻ ഇത് ബേസ് ഫ്രം സൗദിയാണ്. നമ്മളെ അൽ അസ്രി ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഈ ബ്രൂക്സ് വരുന്നത്. എഫ് എൻ ബിയിലേക്ക് വരണമെന്ന് ആഗ്രഹം വന്ന് അങ്ങനെ ബ്രൂക്സ് തുടങ്ങി.
0: ഒരുപാട് അതിലേക്ക് കടന്നതിന് ശേഷം അതിന്റെ പല പല ആസ്പെക്ടുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ. ഈ പറഞ്ഞ ലെഫ് ആൻഡ് ദി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ട് ഫൈസൽക്ക് തോന്നി എന്താണ്?
1: ആക്ച്വലി ചലഞ്ചിങ് എന്ന് പറഞ്ഞെങ്കിൽ എഫ് എൻ ബി ഫീൽഡ് വളരെ ടഫ് ആണ്. ടഫ് എന്നല്ലെങ്കിൽ വി നീഡ് ടു ടേക്ക് കെയർ ഹൈജീനിക്, വി നീഡ് ടു ടേക്ക് കെയർ സ്റ്റാഫ്സ്
0: ക്വാളിറ്റി,
1: വി നീഡ് ടു മെയിൻറ്റെയിൻ ദ ടേസ്റ്റ് എവറിത്തിങ്. അത് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അത് അത്ര സക്സസ് ആണെന്നില്ല. ഓരോ പ്രൊഡക്റ്റും നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഹിറ്റാവും വൈറൽ ആവുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും പലതും സംഭവിക്കും. അത് എഫ് എൻ ബി ഫീൽഡിലൊക്കെ ചോദിച്ചൊക്കെ നന്നായിട്ടാണ്.
0: എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ആണ്,
1: ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും.
0: ഈ എല്ലാവരെയും ഭയങ്കരമായിട്ട് ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ സത്യത്തിൽ?
1: തീർച്ചയായിട്ടും.
0: അപ്പം എങ്ങനെയാ അതൊന്ന് പ്ലാൻ ചെയ്യുക? കാരണം ഒരു കാര്യം നിങ്ങൾ പുതുതായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് നോക്കുമ്പോ അതിന്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ, ചോദ്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
1: അതെ, ഓഫ്കോഴ്സ് കസ്റ്റമർ ഫീഡ്ബാക്ക് വരും. അപ്പൊ ഫീഡ്ബാക്ക് വരുമ്പോ ഔട്ട് ഓഫ് 10 ഒരു 6-7% സെയിം റിപ്പീറ്റ് പറഞ്ഞു, അപ്പൊ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അതിൽ നല്ലതുണ്ട് അല്ലെങ്കിൽ അത് മോശമുണ്ട്. 10 8 ഒരേ അഭിപ്രായം പേരുന്നെങ്കിൽ അത് റീസൺ തന്നെ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ച് ഓർ വി നീഡ് ടു റിപ്പീ അതേപോലെ കണ്ടിന്യൂ ആണോ അല്ലെങ്കിൽ അത് ഒഴിവാക്കണോ അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. തീർച്ചയായിട്ടും.
0: കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ഫൈസൽക്ക്. ഈ ഒരു മണിക്കൂറിൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൻഡ്. ദിസ് ഇസ് കതേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: Distributed by Fars Film.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
6: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോന്?
7: നമസ്കാരം, ഞാൻ നന്ദു.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: വെൽക്കം ബാക്ക് ടു ഗദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നമ്മുടെ കൂടെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ബ്രൂക്സ് സ്റ്റോറീസ് ആണ്. അതെ, ബ്രൂക്സ് കഫേ നമ്മളുടെ ഒക്കെ തന്നെ ഫേവറേറ്റ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, മത്താറിലാണെങ്കിലും വക്രയിലാണെങ്കിലും ഒക്കെ നമ്മൾ പോകും അല്ലേ. പക്ഷേ അതിന്റെ പിന്നിലെ ഓരോരോ കഥകൾ, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രം ദ ഓണർ ഇറ്റ് സെൽഫ്, ഫൈസൽ ഫിലി. നിങ്ങളുടെ പാക്കേജിംഗ് ഭയങ്കര സ്പെഷ്യൽ ആണ്. അതിനോടൊപ്പം തന്നെ ഓരോ സംഭവങ്ങളും ലോഞ്ച് ചെയ്യുന്നതിന് മുൻപുള്ള പ്ലാനിങ്ങും ഭയങ്കര സ്പെഷ്യൽ ആണ്. അത് ലോഞ്ച് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു ടീം തന്നെ സത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ?
1: ഈ ക്വസ്റ്റ്യൻ എന്നോട് പല ആളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് പുതിയ ഇത് മെനുവിൽ ലോഞ്ച് ആകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പുതിയ ഇത് ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി അതിന് നല്ല സപ്പോർട്ട് എൻ്റെ ഒരു ടീംസ് ഉണ്ട്. ഞങ്ങളൊരു അഞ്ച് ഒരു ഫൈവ് പില്ലേഴ്സ് എന്ന് പറയാം, എൻ്റെ സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അത് ഞങ്ങളിപ്പോ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ തോന്നിയാല് നമ്മളത് പരീക്ഷിക്കും, അത് വീണ്ടും വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. അപ്പൊ ഞങ്ങൾ അഞ്ച് പേരിൽ നമ്മളൊരു സാറ്റിസ്ഫൈ ആകാൻ നമ്മൾ അത് ലോഞ്ച് ചെയ്യും.
2: അങ്ങനെ ആഡ് ചെയ്ത് നാല് സാധനം ഞാനാ ലോഞ്ച് ചെയ്ത്.
1: അതില് അസ്റ്റമിക്ക് ലോഞ്ച് ലാസ്റ്റ് ടൈം അത് മറ്റേ ചോക്കോലോവ അസ്റ്റമിയാണ് ലോഞ്ച് ചെയ്തത്.
2: അതിപ്പോഴും ട്രെൻഡിങ്
1: നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല കൈപുണ്യം. പിന്നെ അത് അസ്റ്റമിയുടെ സ്പെഷ്യൽ താങ്ക്സ്. അന്ന് അസ്റ്റമി നമ്മൾ പരിചയപ്പെട്ടിട്ടാകുമ്പോ ഞാൻ അസ്റ്റമിയോട് പറഞ്ഞു ഒന്ന് വരണോന്ന്. അപ്പൊ അസ്റ്റമി വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ വന്ന് സഹകരിച്ചു. അതിന് ഈ അവസരത്തിൽ സ്പെഷ്യൽ താങ്ക്സ്.
2: താങ്ക് യു സോ മച്ച്. ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്.
1: തീർച്ചയായും
2: ഉറപ്പായിട്ടും ഒരു ഓണർ എന്നുള്ള രീതി നമ്മൾ നോക്കുമ്പോ ഈ പറഞ്ഞ കസ്റ്റമേഴ്സും കൂടുതൽ സ്റ്റാഫും ഒക്കെ അല്ലാതെ നമുക്ക് വേണ്ടി വരുന്ന ഒരുപാട് ചലഞ്ചസ് പുറമേ ഉണ്ടാവും. പുറത്തുനിന്നിപ്പോ നെഗറ്റീവ് പറയുന്നത് തന്നെ ചിലപ്പോ ട്രൈ ചെയ്ത് പോലെ നോക്കൂല.
1: ഞാൻ എല്ലാ കസ്റ്റമറോടും പറയാറുണ്ട്, ഈവൻ നെഗറ്റീവ് ആയെങ്കിലും പോസിറ്റീവ് ആയെങ്കിലും നിങ്ങൾ എന്നോട് തുറന്ന് പറഞ്ഞു. ചിലപ്പോ എനിക്ക് ആ സമയത്ത് ഒരു വിഷമം ഉണ്ടാവും, പക്ഷെ ഞാൻ എന്റെ കസ്റ്റമറോട് പറയാറ് എന്താ പറയുക, പ്ലീസ് ദയവ് ചെയ്തിട്ട് എന്ത് പ്രശ്നം അല്ലെങ്കിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നിങ്ങൾ ഡയറക്റ്റ് എന്നോട് പറ. നിങ്ങൾ ബെറ്റർ യു ഡോണ്ട് ഗോ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഫാമിലി. നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് പേര് ഇപ്പോൾ ഓഫീസിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സബ്ജക്ട് വരുന്നത് പൊളിറ്റിക്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഫുഡ് റിവ്യൂ ആണ്. ഞാൻ ഇന്നലെ ബ്രൂക്സിൽ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത് മുമ്പത്തെ പോലെ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കത് കേൾക്കാണ്ട് പോയാല് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, കാരണം അത് എനിക്ക് ബാഡ് റിമാർക്ക് ആയിട്ട് പോകും. അപ്പൊ ഞാൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഐ എം ഫീൽ ഫ്രീ ടു ലിസൺ എനി ടൈം. അത് അത് തീർച്ചയായും ഞാൻ എല്ലാ കസ്റ്റമറും പറയാറുണ്ട്. ഓണർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കസ്റ്റമറിന്റെ അടുത്ത് പോകും, സംസാരിക്കും.
2: എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണത്, കാരണം ഫൈസൽക്ക് എപ്പോഴും ഉണ്ടാവും ബ്രൂക്സിൽ.
1: ഞാൻ എല്ലാ കസ്റ്റമറും ഇന്റർഫിയർ ചെയ്യും, കാരണം എന്തെന്ന് ചോദിക്കും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പുതിയത് വന്നാല് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ പറയും.
2: അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കമന്റ് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ?
1: അന്ന് ഒരു ദിവസം ആക്ടർ റഹ്മാനെ വന്നിട്ട് ഒരു സംഭവം ലോഞ്ച് ചെയ്തു. അതിനുശേഷം റഹ്മാന് അവന്റെ ഫ്രണ്ട് മുഖേന എനിക്ക് കിട്ടിയാണ് ആ ബ്രൂക്സിൽ പോയി ചെയ്ത ഷേക്ക് ഇന്നും എന്റെ മനസ്സിൽ തങ്ങുന്നുണ്ട് എന്നുള്ളത്. അതൊരു ഭയങ്കര പോസിറ്റീവ് ആണ്. പക്ഷെ മിൽക്ക് ഷേക്ക് കൊടുത്തിട്ടാകുമ്പോ പറഞ്ഞു മിൽക്ക് ഷേക്ക് ഇന്നും നല്ല, ഞാൻ ഷുഗർ കട്ടാണ് നല്ല ഇഷ്ടമുണ്ടെന്ന് ഇന്നും എന്നോട് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു ഞങ്ങൾക്കൊരു ശരിക്കും റിവാർഡായിട്ട്
2: തോന്നുന്നു.
0: കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ഫൈസൽക്ക് എടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. കേൾക്കാനായി കേട്ടുകൊണ്ടേ ഇരിക്കുക ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഹോം ഡെലിവറി

0: ബ്രൂക്സ് കഫെ വിശേഷങ്ങൾ, അവിടുത്തെ ഓരോ ഐറ്റത്തിനെ കുറിച്ചിട്ടും അതിന്റെ പിന്നിലെ സ്റ്റോറീസും ഒക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫൈസൽ ഫില്ലിയാണ്.
1: ഇപ്പൊ ഒരുപാട് ഡിഷസ് ഉണ്ടെന്ന് നമ്മള് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഒരു സംഭവം ഏതാന്ന് ചോദിച്ചാൽ ആ മെനുവിൽ ഏത്
2: പറയും? ഗുൽഫി, ഓഫ് കോഴ്സ്. ഒരുപാട് ചായയുണ്ട്, ഗുൽഫീസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗുൽഫി സെർവിങ് ബ്രൂക്സ് എന്നാണ്. കാരണം നമ്മളെ ബെസ്റ്റ് സെല്ലറും ഗുൽഫിയാണ്.
1: അഫോർഡബിൾ ആയി വിത്ത് ബെസ്റ്റ് ക്വാളിറ്റി വേറെ എവിടെയും കണ്ടിട്ടില്ല.
2: പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പറഞ്ഞ പോലെ മിൽക്ക് ഷേക്സ്, ഐസ്ക്രീംസ്, ഫലൂദാസ്. പിന്നെ ഞാൻ പറയാം, ഫലൂദാസ് അല്ലെ സാധാരണ ഇപ്പൊ ആൾക്കാർ ഒരു ഐസ്ക്രീം ഇതിലിട്ട്, പക്ഷെ നമ്മളെ കുറച്ച് ഒരു പ്രീമിയം ലെവലില് ഫലൂദാസ് ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അത് നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട്.
1: നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ പ്രൈസും ക്വാളിറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട് ബിസിനസ് രീതിയിൽ?
2: തീർച്ചയായിട്ടും. നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോസ്റ്റിംഗ് ഇട്ടിട്ടാണ് നമ്മൾ മെനുവിൽ ആഡ് ചെയ്യാറ്. നമ്മൾ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തരുന്ന നമ്മളെ സപ്ലൈസ് എല്ലാം വില കൂട്ടി ഓരോ സാധനത്തിനും, പക്ഷെ നമ്മളെ മെനുവിൽ വില കൂട്ടാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അതിന്റെ ബേസിക് കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മളെ ഒരു നമ്മളെ മാർജിൻ വെച്ചിട്ട് നമ്മൾ അത് ലോഞ്ച് ചെയ്യാറ്.
1: എഫ്ആൻഡിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് 9 വർഷമായി എന്തായിരിക്കും ഫൈസൽ ഫില്ലി കൊടുക്കുന്ന ഒരു അഡ്വൈസ്?
2: കൊറേ പേര് ഇവിടെ നല്ല രീതിയിൽ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്. അപ്പൊ അവർക്ക് ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ അവർ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ പലയാളും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ FNB അല്ലെങ്കിൽ ചെറിയ കഫ്റ്റീരിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് അധികം ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഇതില് ഫുള്ള് ആക്റ്റീവ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് സത്യമായിട്ട് ഫെയിൽ ആവും. കാരണം ഇത് കസ്റ്റമർ കെയർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ടോറി 10 കൊല്ലം 20 വർഷം അങ്ങനെ കണ്ടിട്ട് അതേ രീതിയിൽ നമ്മൾ ഇന്ന് പെട്ടെന്നാണെന്നില്ല, 1 വർഷം എടുക്കാം, ചിലപ്പോ മോർ ദാൻ 5 ഇയേഴ്സ്. വി ഷുഡ് ഹാവ് പേഷ്യൻസ്. അതാണ് മെയിൻ പറയാനുള്ളത്, വേറൊന്നുമില്ല. ക്ഷമിക്കാനുള്ള നല്ലോണം കഴിവ് വേണം,
1: അതാണ്. ഫുൾ ഇൻവോൾവ്മെന്റും വേണം,
2: ഫുൾ ഇൻവോൾവ്മെന്റും വേണം.
1: ക്വാളിറ്റിയിൽ പ്രൊഡക്ട്സ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് അപ്പോൺ ദ കൺസിസ്റ്റൻസി അല്ലെ. ലോഞ്ച് ചെയ്ത ദിവസം എന്തായിരുന്നു ഉള്ളത് അത് തന്നെയായിരിക്കണം ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ കുക്ക് മാറാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവം വരാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ടാക്കിൾ ചെയ്യാറ്?
2: ഇതും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സാധാരണ എന്ത് ചെയ്യാറോ, ഞാൻ എന്റെ ക്യാഷിയറോണോ എന്റെ സൂപ്പർവൈസറോട് വിളിച്ചിട്ട് ഞാൻ പറയും, കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന പോലെ ഞാൻ വെളിയിൽ നിന്ന് ഓക്കെ എനിക്ക് ഒരു കോക്ടെയിൽ ജ്യൂസ് വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു റാപ്പ് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്യും സാധാരണ. എന്നിട്ട് ഞാൻ പുറത്തു നിൽക്കും, ചിലവനിക്ക് അറിയില്ല ഇത് എനിക്കുള്ളത് ബോസിനുള്ളത് അല്ലെങ്കിൽ എന്റെ മാനേജേഴ്സിനുള്ളതെന്ന് അറിയില്ല. അവര് സാധാരണ ഇപ്പുള്ളതൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് പോയിട്ട് ഇറങ്ങിയിട്ട് കിച്ചണിൽ പോയിട്ട് പറയും ഇത് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് മധുരം ഇങ്ങനെ ഇത്രയുണ്ട് അല്ലെങ്കിൽ ഇത്ര ഇത് മുമ്പത്തെ ഇല്ല പോലില്ല. അങ്ങനെ ട്രൈ ചെയ്യും ഞാൻ എടുക്കെടുക്ക് ട്രൈ ചെയ്യും. അവർക്കൊരു പേടി ഉണ്ടാവും ഇത് ആയിരിക്കും. അപ്പോ സ്റ്റാഫ് പോയിട്ട് സൂപ്പർവൈസറോട് പറയും അതെന്ത് ബോസിനെങ്കിൽ എന്താ പറയാതെ എന്ന് ചോദിക്കും. അപ്പൊ മനസ്സിലാവല്ലോ. അപ്പൊ അതുപോലെ ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ട് ആ ഒരു നിലനിർത്താൻ ട്രൈ ആക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ചെഫെല്ലാം മാറുമ്പോ ചിലപ്പോ കൈപ്പുണ്യാണ് എല്ലാത്തിനും. അപ്പോ ചിലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് കസ്റ്റമർ വിളിച്ചിട്ട് പറയും എന്നോട്, അധികം നമ്മളെ വെരി ക്ലോസ് ഫ്രണ്ട്സ് പറയും, ഇൻഫോം ആക്കും.
1: ഓക്കെ, ബ്രൂക്സിന് ഒരു സ്പെസിഫിക് ഐഡന്റിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു തീമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ആ ഒരു മെനുവിന്റെ കൾച്ചർ എല്ലാം ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകാറ്. അതൊരു പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ ആദ്യം മുതലേ?
2: ബ്രൂക്സ് എന്ന് പറയുന്നത് സൗദിയില് മെയിൻ നമ്മളെ LSE ഗ്രൂപ്പിലാണ്. അപ്പൊ നമ്മളെ ചെയർമാൻ എന്ന് പറയുന്നത് ഷാഹുൽ ഹമീദ് തലങ്കർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഈ കാര്യത്തില്. അപ്പൊ പേര് ഈ ബ്രൂക്സ് എന്ന് തന്നെ പേര് വരാൻ കാരണം ഇദ്ദേഹമാണ്. കാരണം നമുക്ക് വേറൊരു വീണ്ടും ഒന്ന് ആലോചിക്കേണ്ട വന്നില്ല. പിന്നെ ബ്രൂക്സ് പേര് അതിന്റെ ലോഗോ നിങ്ങൾക്ക് കണ്ടെങ്കിൽ മനസ്സിലാവും ലോഗോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോ അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര ഒരു കോൺഫിഡന്റ് ആണ് ഈ മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ.
1: അങ്ങനെ
2: തീമ് പോകുന്നുണ്ട്.
0: ഫൈസൽക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനിടയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രൂക്സിലെ ഐറ്റം എന്താണെന്ന് കൂടി നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. 5000917 ലേക്ക്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
2: Hi, this is Gautam Vasudev Menon.
0: You're listening to
2: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: വെൽക്കം ബാക്ക്. അങ്ങനെ ബ്രൂക്ക് സ്റ്റോറീസ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ്, കൂടെയുള്ളത് ഇത് ഹോം ഡെലിവറിയാണ്, കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. എന്റെ കൂടെ ബ്രൂക്സിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്നത് ഫൈസൽ ഫില്ലിയാണ്.
1: ബ്രൂക്സിന്റെ ഓരോ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ബ്രൂക്സിന്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ ചോദിക്കാം, അതിന് പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് പറയണം കേട്ടോ. ഓക്കെ, ബ്രൗണി വിത്ത് ഐസ്ക്രീം ആണോ അതോ അവിടുത്തെ ചിക്കൻ പോപ്പേഴ്സ് ആണ് ഇഷ്ടം?
2: ബ്രൗണി വിത്ത് ഐസ്ക്രീം.
1: ശരി, ബ്രൗണി വിത്ത് ഐസ്ക്രീം ആണോ അതോ നമ്മുടെ ഡെഡ് ബൈ ചോക്ലേറ്റ് ആണ് ഇഷ്ടം?
2: വലിയ ബ്രൗണി
1: വിത്ത് ഐസ്ക്രീം. ശരി, എന്നാ ബ്രൗണി വിത്ത് ഐസ്ക്രീം ആണോ അതോ നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ ഇതുണ്ടായിരുന്നല്ലോ സിംഗർ ക്ലബ്ബ്, അതാണോ ഇഷ്ടം?
2: സിംഗർ ക്ലബ്ബ്. നമ്മള് അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് സിംഗർ ക്ലബ്ബ്.
1: എന്നാ സിംഗർ ക്ലബ്ബും എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ട്, നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ്, ഡൈനാമൈറ്റ് ചിക്കൻ സ്ട്രിപ്സ് എന്നാണ് തോന്നുന്നു പേര്.
2: ചിക്കൻ സ്ട്രിപ്സ് തന്നെ,
1: അതാണോ ഇഷ്ടം?
2: ഓഫ് കോഴ്സ് ചിക്കൻ സ്ട്രിപ്സ്. അത് നല്ല ചൂടോടെ കഴിച്ചിട്ട് സോസ് എല്ലാം ഇട്ട് അതിന്റെ
1: ഉറപ്പായിട്ടും. ഓക്കെ, ഇനി ആ ഒരു ചിക്കൻ സ്ട്രിപ്സ് ആണോ അതോ നമ്മുടെ ക്രോസോൺ ബർഗർ ആണോ ഇഷ്ടം?
2: ക്രോസോൺ ബർഗർ, ഇതൊരു ട്രെൻഡ്. ഓഫ് കോഴ്സ് ഫുൾ ഫേവറേറ്റ് ചിക്കൻ സ്ട്രിപ്സ്.
1: ഓക്കെ, ചിക്കൻ സ്ട്രിപ്സ് അല്ലേ. ഇനി ഞാൻ ഇത് ചോദിക്കുന്നത്, ഓക്കെ ചിക്കൻ സ്ട്രിപ്സ് ആണോ നമ്മുടെ ചില്ലി ചിക്കൻ സാൻഡ്വിച്ച്,
2: ചിക്കൻ ചില്ലി ടോസ്റ്റ്?
1: യാ, ടോസ്റ്റ്, അതാണോ?
2: Of course, I will go for the other one.
1: Strips.
2: Strips.
1: Okay. And the last and final is strips. Okay.
2: അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും, നല്ല ഇഷ്ടമാണ്.
1: എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ പോലെ ബ്രൗണി വിത്ത് ചോക്ലേറ്റ്, അത് വേറെ ലെവൽ തന്നെയാണ്.
2: അതെ, അത് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്.
1: എത്ര ഔട്ട്ലെറ്റ് ആണ്
2: ഇപ്പോ? 4 ഔട്ട്ലെറ്റ് ഉണ്ട്. 5th ഔട്ട്ലെറ്റ് ഇൻഷാല്ലാ സൂൺ ഐ ആം ഗോയിങ് ടു ഓപ്പൺ അൽ അറബ് സ്റ്റേഡിയം. നെക്സ്റ്റ് വീക്കിൽ ഓപ്പൺ ആവും. ഇപ്പൊ ഏകദേശം ഫിറ്റ് ഔട്ട് വർക്ക് എല്ലാം ഫൈനൽ അപ്രൂവൽ വെയിറ്റ് ചെയ്യുന്നു.
1: അൽ അറബ് സ്റ്റേഡിയം ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്, കാരണം എല്ലാവർക്കും എത്തിപ്പെടും.
2: നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ പുതിയ ജെൻസ് അല്ലേ,
1: ജെൻസി
2: ജെൻസികൾക്കെല്ലാം വന്നിട്ട് പുറത്തിരിക്കാനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്.
1: അപ്പൊ
2: നൈറ്റ് ഔട്ടും പിന്നെ നിങ്ങൾക്ക് ഈവനിങ് ഔട്ടും എല്ലാം വന്നിട്ട് ബ്രൂക്സിൽ വന്നിട്ട് ഇരിക്കാം, എക്സ്പ്ലോർ ചെയ്യാം.
1: മനായി ട്രാവൽസിന്റെ ആ ഒരു ബിൽഡിംഗിൽ തന്നെ വേറൊരു ബ്രൂക്സ് ഉണ്ട്, അത് എന്തായാലും പോയിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു ഷുഡ് ഗോ ദേർ. ഭയങ്കര രസമാണ്, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് കൈപിഎൽ ഒക്കെ കണ്ട് സുഖമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും.
2: അവിടെ ഇൻഡോർ ഗെയിംസിന്റെ എല്ലാം സെറ്റപ്പ് ഉണ്ട്,
1: ലുഡോ,
2: ചെസ്, ജിങ്ക.
1: പിന്നെ എനിക്ക് ആക്ച്വലി എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് വക്ര ബ്രാഞ്ച് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കുറച്ചും കൂടെ ക്വൈറ്റ് ആണെന്ന് തോന്നാറുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫൈസൽക്ക, ഇനിയും ഒരുപാട് ഒരുപാട് ഈ പറഞ്ഞ പോലെ ബ്രൂക്സ് വലുതാവട്ടെ, നമ്മൾ അതിന്റെ കൂടെ തന്നെ
2: ഉണ്ടാവും.
1: താങ്ക് യു, താങ്ക് യു.
0: നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, എനിക്കിത് ആ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയവുമായിരിക്കുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: ഹോം ഡെലിവറി

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
0: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packagesgalum. Al Hilal Premium Medical Center, Deering Road.
2: Matinee Classics.
3: Matinee Classics.

0: ഹായ്, ഞാൻ രജിഷ വിജയൻ. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Matinee Classics.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
1: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതന്നെ സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
0: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Matinee Classics.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. Radio Sino 91.7 FM.

0: കതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ ദാ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. അങ്ങനെ ദേ ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ടു ദ വൺസ് ഹു ആർ ലിസണിംഗ് ടു മീ റൈറ്റ് നൗ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉച്ചനേരം ദേ വിഷയാണ്. നമ്മുടെ പേരുണ്ടല്ലോ, അത് നമ്മൾ പറയാൻ പഠിച്ചത് ഏത് വയസ്സിലായിരിക്കും? എന്തായാലും ആദ്യം നമ്മൾ ആരും തന്നെ നമ്മുടെ പേര് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല. എങ്കിൽ പോലും ചുമ്മാ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. പേര് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദേ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ തന്നെ നമ്മുടെ പേരിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാമായിരിക്കണം. പക്ഷേ ഈ ഒരു ചോദ്യം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ എന്തായിരിക്കും പറയുന്നത്? മോഹൻലാൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ച ഒരാളോട് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന മറുപടി, ആ ഒരു റിപ്ലൈ ഇതാ എന്തായാലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാനായിട്ട് കീപ് ലിസണിംഗ് യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സിനിമ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 AM മുതൽ രാത്രി 10 AM വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 AM മുതൽ രാത്രി 10 AM വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ്, 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: My name is Dilla, Vaika Yella.
11: Hi, this is your playback singer Naveen Madhav.
12: You're listening to
13: Radio Sunova 91.7.
14: Kettu kettu kuttu kodam.

0: 91.7 FM. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: കൂവേ കുളിര കൊഞ്ചും കുയില കൂടെ പുയല കാറ്റിൻ മകള.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനു 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പേരിന്റെ പുറകെ ആ ഒരു മറുപടിക്ക് പുറകെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് ഓൾറെഡി മറുപടിയൊക്കെ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യം 3 ആണ്. എത്രത്തോളമാണ് നമ്മളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആക്കി വെക്കേണ്ടത്? ഇതൊക്കെ തന്നെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ടൈമിൽ ദൃശ്യം 3 സെറ്റിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വൈറൽ വീഡിയോയുടെ പുറകെ ഒന്ന് പോകുമ്പോൾ, സിനിമാ ഫോട്ടോഗ്രാഫറായ ആലിഫ് നാസർ പങ്കുവച്ചിരിക്കുന്ന ലാലേട്ടന്റെ വീഡിയോ ദേ ശ്രദ്ധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ടൈമിൽ ലാലേട്ടന്റെ പേര് മോഹൻലാൽ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് ആലിഫ് ലാലേട്ടന്റെ അടുത്ത് തന്നെ ചോദിക്കുകയുണ്ടായി. ലാലേട്ടൻ പറഞ്ഞ മറുപടി ഇതാണ്. എനിക്കറിഞ്ഞുകൂടാ അതിന് ഒരു അർത്ഥമുണ്ടോ എന്നുള്ളതായിരുന്നു ലാലേട്ടന്റെ മറുപടി. അയ്യോ, എന്തല്ലേ സംഭവം! നമുക്ക് ശരിക്കും ഈ ഒരു ടൈമിൽ കടന്നു പോകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ, ഒരുപാട് സിനിമയിലെ സീൻസ് ഭയങ്കരമായിട്ട് ഒരു ഗൂസ് ബംസ് വന്നുപോയി ഇത് ഈ ഒരു വീഡിയോ ആക്ച്വലി കണ്ടപ്പോ. വാട്ട് എ മാൻ ഡൂഡ്! എനിക്ക് ഒരു രീതിയിലും ഈ പറഞ്ഞ പോലെ ചോദിച്ചതിന് ഇപ്പൊ തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല. എന്നാലും ലാലേട്ടനോട്, ലാലേട്ടൻ ഇസ് എ വികാരം, ഇറ്റ്സ് നോട്ട് എ നെയിം ഡൂഡ്, ഇറ്റ്സ് നോട്ട് എ നെയിം. ഓബ്വിയസ്ലി നമുക്കൊക്കെ ലാലേട്ടൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പേരല്ല. ഇറ്റ്സ് feeling that no one and nothing can replace, alle the way he acts, the way he delivers, the way he walk, ellathilum endo oru speciality undu. ennal oru peru aavumbo adin oru artham undavanallo, alle endana artham ennallada njan onnu search cheythu poittundarundu. ente research nodvil njan kandethirikkunna artham endanannu ariyanayittu stay tuned, kettukondirikka radio suno 91.7 FM, kettu kettu kootukoodam.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Amazon Music.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas' gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
1: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ലാലേട്ടിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് കുറച്ചു പേരൊക്കെ വെയിറ്റിംഗ് ആണ്. കുറെ പേരൊക്കെ എനിക്ക് ഓൾറെഡി ആ അർത്ഥം ദേ അയച്ചു തരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ആ ഒരു വ്യക്തിയുടെ പേരിന്റെ അർത്ഥം എന്ത് തന്നെയായാലും ഹി ഈസ് ഓൾവേസ് നെക്സ്റ്റ് ഡോർ പേഴ്സൺ ഫോർ ഓൾ ദ മലയാളീസ് ഔട്ട് ദെയർ. അത് ക്യാരക്ടേഴ്സിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ പേഴ്സണലി ആയിരിക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ദാ വൈറലാവുന്നു. ലാലേട്ടന്റെ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതും ദൃശ്യം 3 സെറ്റിൽ നിന്നുള്ള ആ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുമായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് ലാലേട്ടനെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടുപിടിച്ച ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഡീകോഡ് ചെയ്ത് വരുമ്പോൾ രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് ഒറിജിൻ ആയിട്ടുള്ള വാക്കാണ് മോഹൻ ആൻഡ് ഓൾസോ ലാൽ. അതിൽ മോഹൻ എന്ന് പറയുന്നത് ചാമിങ് എൻചാൻറ്റിങ് അല്ലെങ്കിൽ ഫാസിനേറ്റിംഗ് എന്നൊക്കെ ഉള്ള അർത്ഥം വരുന്ന വാക്കാണ്. അതേപോലെ ലാൽ ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മകൻ അല്ലെങ്കിൽ ഡിയർ വൺ ബിലവ്ഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് അത്രയും പ്രിയപ്പെട്ട ലാലേട്ടന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് തന്നെ മോഹൻ ലാൽ. യെസ്, ആ ഒരു പേര് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. ദൃശ്യം 3 കാണാനായിട്ട് എല്ലാവരും റെഡിയായി സെറ്റായി ഇരിക്കുകയാണെന്നുള്ളത് അറിയാം. കുറച്ചധികം ടിക്കറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിസയും അഷ്ടമിയും ഒക്കെ വരുന്നതായിരിക്കും. മാത്രമല്ല 917 ഈവനിങ്സിലും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം തരാനായിട്ട് മറക്കണ്ട. സുദൃശ്യം 3 വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈം ദാ ഒരുപാട് രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. അപ്പോൾ സീ യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
1: And the Oscar goes to A.R. Rahman.
2: Hi, this is A.R. Rahman.
3: You're listening to Radio Sonoro.
2: Listen to my songs on Radio Sonoro 91.7 FM. K-T-K.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyalinte aakarshaneeyamaya health packages. Al Hilal Premium Medical Center, Deering Road.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സിനിമാ വിശേഷങ്ങൾ കേട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മാജിനി മാഷപ്പ് ആണ്. ഈ ടൈമിൽ ഇപ്പൊ ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കണക്ട് ചെയ്യും. അതിലൊന്നാണ് ലൊക്കേഷനുകൾ. പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമകൾ നമ്മൾ ഓർത്തിരിക്കും, അല്ലെങ്കിൽ ആ സിനിമ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ പറയും അയ്യോ ഇത് ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ, എന്റെ വീടിനടുത്താണ്, അല്ലെങ്കിൽ ഇത് എന്റെ ടൗൺ ആണ് എന്നൊക്കെ നമ്മൾ സിനിമകൾ കാണുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. മാത്രമല്ല സിനിമകളിലൂടെ ഹിറ്റായ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തീരില്ല, ഒരു വലിയ ചരിത്രം തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് എത്താൻ പോവാണ്. നമുക്ക് നേരെ മലപ്പുറം ജില്ലയിലേക്ക് പോയാലോ. മലപ്പുറം ജില്ലയിൽ ഷൂട്ട് ചെയ്ത ചില സിനിമകളുടെ വിശേഷങ്ങൾ മലപ്പുറംകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും പോരട്ടെ കേട്ടോ. മെസ്സേജിൽ നിങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഏത് സിനിമയായിരുന്നു, ഏത് സ്ഥലമായിരുന്നു, അതൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000997 എന്ന നമ്പറിലേക്ക്. നമുക്ക് കുറച്ച് പഴയ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 1958 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, നായര് പിടിച്ച പുലിവാല് എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയുടെ ചിത്രീകരണം നടന്നത് പൊന്നാനി കടവനാട് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സത്യൻ അഭിനയിച്ച മണൽ വഴികൾ, സുറുമയിട്ട കണ്ണുകൾ, ഇങ്ങനെയുള്ള ഈ സിനിമകളൊക്കെ പൊന്നാനി കുറ്റിക്കാട് ഭാഗങ്ങളിലാണ് അത് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി പുതിയ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അദ്ദേഹം സംവിധാനം ചെയ്ത കിസ്മത്ത് എന്ന് പറയുന്ന മൂവി അറിയാലോ, നമ്മുടെ ഷെയ്ൻ നിഗ അഭിനയിച്ച മൂവി. കിസ്മത്തിന്റെ ലൊക്കേഷൻ ഏറെക്കുറെ പൊന്നാനി മാത്രമായിരുന്നു കേട്ടോ. ഹാർബർ, പുളിക്കടവ്, ചമ്രവട്ടം, അങ്ങനെയുള്ള പല ഭാഗങ്ങളിലായിരുന്നു ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കിസ്മത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പം ആ സിനിമയിലെ പാട്ട് തന്നെ കേട്ടാലോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigeetu 5 mani mudal.
5: 917 Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, let's make every outing unforgettable.
13: And
14: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
2: This is Matine Masha, only on
1: Radio Suno 91.7 FM.
2: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar.
2: And
16: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece kalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

സിനിമാ ലൊക്കേഷനുകളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയത്ത് നമ്മളുടെ ഒരു യാത്ര കേട്ടോ. നമ്മള് മലപ്പുറം ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ അവശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് കുറ്റിപ്പുറം പാലം എന്ന് പറയുന്നത് പല സിനിമകളിലും കഥാപാത്രമായിട്ടുണ്ട്. പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ അരവിന്ദന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തമ്പ് എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തില് സർക്കസ് വണ്ടി ഓടി വരുന്നത് ആ കുറ്റിപ്പുറം പാലത്തിന് മുകളിലൂടെയാണ് കേട്ടോ. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ഈ പാലം കഥാപാത്രമായിട്ട് പല സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ട് കുറ്റിപ്പുറം പാലത്തിന്റെ ആ ഒരു ആകാശ ദൃശ്യം ചിത്രീകരിച്ചത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലാലേട്ടൻ സിനിമയായിരുന്ന ലോഹത്തിലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തമാശ, ഭീമന്റെ വഴി, ആ സിനിമകളിലൊക്കെ ഈ പാലം വന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ ഒന്ന് തവനൂരിലേക്ക് പോകട്ടോ. തവനൂരുകാർ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവൂല്ലോ അല്ലേ. അപ്പം ഏതൊക്കെ സിനിമകളാണ് ആ ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം കേട്ടോ. തവനൂരിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തവനൂർ ഇല്ലവും അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. ജയരാജന്റെ മിക്ക സിനിമകളിലും ഈ ഭാഗങ്ങളൊക്കെ പശ്ചാത്തലമായിട്ടുണ്ട്. ദേശാടനം, ജയറാം അഭിനയിച്ച സ്നേഹം, മുരളിയുടെ താലോലം, വിനയപൂർവ്വം വിദ്യാധരൻ, ഫുട്ബോൾ താരം നമ്മുടെ സ്വന്തം ഐ എം വിജയൻ അഭിനയിച്ച ശാന്തം, നീലതാമര, അങ്ങനെ ഇവിടെ പിറന്ന ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളുടെ ലിസ്റ്റ് അത്രമാത്രം വലുതാണ് കേട്ടോ. സ്നേഹത്തില് നടി ജോമോളുടെ കഥാപാത്രം താമസിക്കുന്ന ആ ഒരു വീട് കാണുന്നതൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഏതായാലും നമുക്ക് ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് നീലതാമര എന്ന സിനിമയിലെ പാട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് പോകുന്നത്. മാറ്റിനി മാഷപ്പിൽ

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
3: Namaskaram, njan ningalude Nazir.
4: Pendal vandu theendum bodu enna vannamo manasile.
3: Ningal kettukondirikkunnathu Radio Suno 91.7, Qatar's favorite radio station. Kettu kettu kootu kodam.
5: This is Matine Masha, only on
0: Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Coltan Diamonds, the rest

സ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മലപ്പുറം ഭാഗത്ത് ഷൂട്ട് ചെയ്ത സിനിമകളുടെ അവശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈതൃകം എന്ന സിനിമ ഓർമ്മയിലെ ആ സിനിമയിലെ പോസ്റ്റ് ഓഫീസ് ഒക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. വിനയ് ഫോർട്ട് നായകനായിട്ടുള്ള തമാശ എന്ന സിനിമ വളാഞ്ചേരിയിലും പൊന്നാനിയിലും ഒക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് നമ്മുടെ അവിടെയുള്ള അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന അല്ലെ. ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ഭംഗി പകർത്തിയ സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഇനിയിപ്പോ നമ്മൾ നേരെ നിലമ്പൂരിലേക്ക് എത്തുവാണെങ്കിലും അവിടെയും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനും പറയാനുണ്ട് ഒരുപാട് സിനിമാ കഥകൾ. ഫാസിലിന്റെ എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമയ്ക്ക് രംഗമൊരുക്കിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഷൻ. അങ്ങനെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും ഓരോരോ സിനിമകളുടെ കഥകൾ ഓരോരോ സ്ഥലങ്ങൾക്കും പറയാനായിട്ടുണ്ട് അല്ലെ. മലപ്പുറം ഭാഗത്തുനിന്ന് നമ്മൾ നേരെ ഇനിയിപ്പോ ഒന്ന് കുട്ടനാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിനയൻ, സംവിധായകൻ വിനയൻ പലപ്പോഴും ഇതുപോലെ ഷൂട്ടിംഗ് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. എഴുത്തുകളായിട്ട് തന്നെ കുറിപ്പുകളായിട്ട് തന്നെ എഴുതാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടി കുട്ടനാട്ടിലേക്ക്. എന്റെ ജന്മദേശം കൂടിയാണ്, അദ്ദേഹത്തിന്റെ ജന്മദേശം കൂടിയാണ് കുട്ടനാട് എന്ന് പറയുന്നത്. എത്ര ചിത്രങ്ങൾ ഷൂട്ട് ചെയ്താലും കുട്ടനാടിന്റെ മനോഹാരിത പകർത്തി തീരില്ല. കലാഭവൻ മണി അഭിനയിച്ച കരിമാടിക്കുട്ടനാണ് പൂർണ്ണമായിട്ടും കുട്ടനാട്ടിൽ ചിത്രീകരിച്ച വിനയൻ ചിത്രം എന്ന് പറയുന്നത്. അതിലെ സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം എന്ന് പറയുന്ന നല്ല പാട്ടിലെ ആ ടൈറ്റിൽ സോങ്ങിൽ തന്നെ കുട്ടനാടിന്റെ ഭംഗി നല്ല രീതിയിൽ പകർത്തിയിട്ടുണ്ട്. ആ പാട്ട് തന്നെയാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മാറ്റിനി മാഷപ്പിൽ. അതിനുശേഷം നമുക്ക് നേരെ ഒന്ന് തൊടുപുഴയ്ക്ക് പോകണം കേട്ടോ.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: This is Matine Masha.
0: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഇന്ന് ലൊക്കേഷനുകളിലൂടെയാണ് നമ്മളുടെ മാറ്റിനി മാഷപ്പിന്റെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മലപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കുട്ടനാടെത്തി, ഇനിയിപ്പോൾ നമ്മൾ എത്താനായിട്ട് പോകുന്നത് തൊടുപുഴ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. തൊടുപുഴ എന്ന് പറയുന്ന ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മുടെ മലയാള സിനിമ നോക്കുവാണെങ്കിൽ, ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഭാഗ്യ ലൊക്കേഷനായിട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും തൊടുപുഴനെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു സമയത്ത് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് സംവിധായകൻ വിനയൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് മൂവി ആയിട്ടുള്ള വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ആ സിനിമയുടെ ലൊക്കേഷൻ നിശ്ചയിക്കുന്ന സമയത്തിൽ പല ആളുകളും പറഞ്ഞു തൊടുപുഴയിലേക്ക് പോകണോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തമിഴ് ഫിലിം ആയിട്ടുള്ള കാശി ഷൂട്ട് ചെയ്തത്, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ഷൂട്ട് ചെയ്തതൊക്കെ കാഞ്ഞാർ തൊടുപുഴ ആ ഒരു ഏരിയയിലായിരുന്നു. ഈ വസന്തി ലക്ഷ്മിയുടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്താണ് വേണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം തൊടുപുഴ തന്നെയായിരുന്നു അതിന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊടുപുഴ വീണ്ടും ഒരു ലക്കി ലൊക്കേഷനായിട്ട് അവിടെ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നം ആ ഒരു സിനിമകളൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൊടുപുഴ ആ ഒരു ഏരിയയിലായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള സിനിമാ ലൊക്കേഷനായിട്ട് തൊടുപുഴ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ ലൊക്കേഷനിൽ നിന്നും എനിക്ക് പാക്കപ്പ് പറയാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളുമായിട്ട് മാറ്റിനി മാഷപ്പിൽ അഷ്ടമി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. റേഡിയോ സുനു 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാം 40% ഓൺ മേക്കിംഗ് ചാർജസ്. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
0: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. മാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയം അഫ്കോഴ്സ് 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമുമായിട്ട് വരാമെന്ന്. ട്യൂസ്ഡേ മെയ് 19. അപ്പൊ ഇനി 2 ദിവസം ദൃശ്യം ഇറങ്ങാനായിട്ട് പോകുന്നു. ഒപ്പം തന്നെ ലാലേറ്റിന്റെ ബർത്ത്ഡേയും അടുത്ത് വരികയാണ് അല്ലെ. ലാലേറ്റിന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ദൃശ്യം മൂവിയുടെ റിലീസിന്റെ ഒരുക്കത്തിലാണ് ലാൽ ഫാൻസ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഒരു ലാലേറ്റിൻ സ്പെഷ്യൽ ഗെയിം തന്നെ ആയാലോ. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ എന്തായാലും വിളിക്കാനായിട്ട് മറക്കരുത്. വിളിച്ചിട്ട് അതിൽ നിന്നും വിജയിക്കുന്നവർക്കായിരിക്കും ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തന്നെ ഡയൽ ചെയ്യുക. ഓക്കെ, 444-9-1-7 ഡയൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ലാലേട്ടിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടുകളിൽ ചില പാട്ടുകളായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. അതിലൊരു പാട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ പാട്ടിൻ്റെ കൂടെ മനസ്സിലിങ്ങനെ പാടിപ്പോവുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു സ്ഥലത്ത് അത് സ്റ്റോപ്പാകും. ഓക്കെ, അതായത് ഇത്ര ഒരു 2 ലൈനോ അല്ലെങ്കിൽ 4 ലൈനോ അല്ലെങ്കിൽ 6 ലൈനോ കഴിയുമ്പോൾ അത് സ്റ്റോപ്പാവും. ആ സ്റ്റോപ്പാകുന്നിടത്തു നിന്ന് ബാക്കി നിങ്ങൾ പാടുക. ഓക്കെ, അത്രേ ഉള്ളൂ. പാടോ പറയോ, പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ്റെ പാട്ടാണ്, നിങ്ങൾ പാട്ടുകാരാവണമെന്നൊന്നും ഇല്ല. നമുക്ക് ആർക്കും പാടാൻ പറ്റും ലാലേട്ടൻ്റെ ചില പാട്ടുകൾ. അങ്ങനെയുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഏതാണോ പാട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ മനസ്സിൽ പാടിപ്പോയിട്ട് കറക്റ്റ് ആ ഒരു പോർഷൻ എത്തുമ്പോൾ തന്നെ ബാക്കി പാടുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പം വേഗം ഡയൽ ചെയ്തോ 444-9-1-7

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Everyone, this is Arman Malik here.
6: Naan varume padayilai ninmeli kaathu nilku.
5: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta keta kootu koodam.
1: This is Matine Masha, only on
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Matinee Masha.
5: Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: മാറ്റിനി മാഷപ്പിൽ ഇപ്പോൾ ഗെയിമിന്റെ സമയം തന്നെയാണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ലാലേട്ടൻ സ്പെഷ്യൽ ഗെയിമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക്കലി ഞാൻ ഏറ്റവും ബെസ്റ്റ് സോങ്സ്, അതായത് എല്ലാവർക്കും അറിയാവുന്ന മനഃപ്പാടമായിട്ടുള്ള വരികൾ നമുക്ക് ഉള്ള ചില സോങ്ങുകളുണ്ട്, അങ്ങനത്തെ ചില പാട്ടുകൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ പാട്ടില് ഇൻ ബിറ്റ്വീൻ ഞാൻ പ്ലേ ചെയ്ത് വരുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുമുള്ള ലൈനാണ് പാടേണ്ടത്. അതാ ഏത് പാട്ടെന്നല്ല, അവിടെ മുതലുള്ള ആ ഒരു ലൈൻ, അതായത് നെക്സ്റ്റ്, ദ വെരി നെക്സ്റ്റ് ലൈൻ ആണ് നിങ്ങൾ പാടേണ്ടത്. അപ്പൊ അത് പാടാനായിട്ട് ചിലർക്ക് അതാ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരൊക്കെയാണ് ഇപ്പൊ ദാ ഗെയിം ടൈമിലേക്ക് വരുന്നത് നോക്കാം. ഗുഡ് ഈവനിങ്, ആരാണ്? ലാലേട്ടൻ സ്പെഷ്യൽ സോങ് ആണ്, എന്തായാലും നമുക്ക് അറിയാവുന്ന പാട്ട് തന്നെയായിരിക്കും. അപ്പൊ കേൾക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണേ. ലാലേട്ടൻ സ്പെഷ്യൽ സോങ് ആണ്, എന്തായാലും നമുക്ക് അറിയാവുന്ന പാട്ട് തന്നെയായിരിക്കും. അപ്പോ കേൾക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണേ.

0: അല്ലല്ല ആ പാട്ടാണ്, പക്ഷെ ഈ ലൈൻ കഴിഞ്ഞിട്ടുള്ള ലൈൻ അതല്ല. നോ പ്രോബ്ലം. ഓക്കെ ബൈ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ ജോർജി.
0: ഓക്കെ ദാ ജോർജി, കേട്ടോ.

0: നിന്നെ കെട്ടി പീഡിച്ചൊന്നു ചെന്നുള്ള മുത്തം തരും. വരി അത്ര ക്ലിയർ അല്ല.
1: ആണോ? ഉറപ്പാണ് ആ വരിയാണെന്ന്?
0: നിന്നെ കെട്ടി പീഡിച്ചൊന്ന് അങ്ങനെയാണ്.
1: ഓക്കെ, നമുക്കെന്നാ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അതായത് അനുപല്ലവിയായിരുന്നു, ചരണത്തിലെ പോർഷൻ ആണ് ജോർജി പറഞ്ഞത് കേട്ടോ. അതെ, പക്ഷെ കുഴപ്പമില്ല. ഗുഡ് ഗുഡ് ട്രൈ. ഓക്കെ ഓക്കെ, ബായ്. അപ്പോ അങ്ങനെ ദാ അടിപൊളിയായിട്ട് ആ ഒരു ഗെയിം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ല, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, എന്റെ മോനെ ഇതൊക്കെയാണോ ചോദ്യം. അയ്യോ, എനിക്ക് വിളിക്കായിരുന്നല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വിളിച്ചോന്നേ. ഇപ്പൊ തന്നെ ഡയൽ ചെയ്തോ 444-9177. അടുത്ത പാട്ട് ഇവിടെ റെഡി ആണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് സോങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു പാട്ട് ഭയങ്കര ഇതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന പാട്ട് തന്നെയാണ്. വേഗം വിളിക്കാം, ഡയൽ ചെയ്യാം 444-9177. ഇതുവരെ നമുക്കൊരു വിന്നർ ഇല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിച്ചോ 444-9177. അടുത്ത ഏറ്റവും ബെസ്റ്റ് സോങ്സിൽ ഒരെണ്ണം തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ പാട്ടൊന്ന് കേട്ട് തിരിച്ചു വരാം.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെ ഇ കോച്ചിംഗ്, സി ബി എസ് ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
2: കണ്ണു മട്ട് കാത്തിരുന്നിട്ടും.
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
4: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്
4: കൂട്ടുകൂടാം.
5: This is only on Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
2: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
1: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
2: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
0: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവാ റോഡ്.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Of the hour.
6: In the art of podumakkolanda

0: ഗെയിം ടൈം ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. മാറ്റിനിയും മാഷ്മലോ. ഓക്കെ, അപ്പം നമ്മുടെ ഗെയിം ടൈമിൽ ഇന്ന് ലാലേട്ടൻ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത റൗണ്ട് ഓഫ് അല്ലെങ്കിൽ അടുത്ത ആ ഒരു സെറ്റ് ഓഫ് കോൾസ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുൻപ് ചോദിച്ച അല്ലെങ്കിൽ ചോദിക്കുമെന്ന് പറഞ്ഞ ചോദ്യവും ഒക്കെ കേട്ട് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ ചിലർക്ക് ഇവിടെ ദാ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നു. അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ലാലേട്ടൻ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട്, അതായത് ഇനി ഈ രണ്ട് മൂന്ന് ദിവസം ലാലേട്ടൻ സ്പെഷ്യൽ ഗെയിംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കൊക്കെ കിട്ടുന്നത്.
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് വിഷ്ണു എന്നാണ്.
0: വിഷ്ണു,
1: ഇപ്പൊ ജസ്റ്റ് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ പാട്ട്. പെട്ടെന്ന് ഞാൻ വിളിച്ചു നോക്കിയത്, അപ്പൊ തന്നെ കിട്ടി.
0: ഓക്കെ, സൂപ്പർ. എന്റെ ചോദ്യം വരാൻ പോവാണ്. അപ്പൊ വിഷ്ണു ശ്രദ്ധിച്ച് കേട്ടോട്ടോ.
1: ഓക്കെ.

0: ഉറപ്പാണല്ലോ അല്ലേ?
1: ഓക്കെ,
0: നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും സൂപ്പർ വോയിസ് ഉണ്ടോ വിഷ്ണു? നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണെന്ന്
1: തോന്നുന്നു.
0: ശരി വിഷ്ണു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.
2: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ആരാണ്?
2: റിഷാലാണ്.
0: റിഷാൽ റെഡിയാണോ?
2: റെഡിയാണ്.

0: ഇല്ലായിരുന്നു,
1: കിട്ടുന്നില്ല. ഇതേതാ പാട്ടെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് റിഷാൽ, ബൈ.
2: ഹലോ, അലി കൊല്ലം.
1: അലി കൊല്ലം, അങ്ങനെയാണോ പേര് തന്നെ?
2: സ്ഥലം പറഞ്ഞു.
1: ഇവിടെ എവിടെയാണ്?
2: ഇവിടെ
1: പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് കേട്ടിട്ട് പറയണം കേട്ടോ. ആണോ? ശരി ശരി ശരി.
2: ഹലോ
1: ഹലോ, ആരാണ്? ജിഫിൻ സാർ, അപ്പൊ റെഡി അല്ലേ?
3: റെഡിയാണ്, ട്രൈ ചെയ്യാം.
1: ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ ട്രൈ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഓക്കെ.

0: അയ്യോ കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല, വൈ കിട്ടുന്നില്ല. നേരത്തെ പാട്ട് കുറച്ച് എളുപ്പമായിരുന്നു,
1: ടഫായി പോയോ?
0: ടഫായി പോയി തോന്നി.
1: ആ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്.
0: ആണോ? ഓക്കെ ഓക്കെ.
1: അപ്പൊ ഏതാണെന്ന് നോക്കാം.
0: ആ ശരി.

അതാണ് പാട്ട്. താങ്ക് യു സോ മച്ച് ഡിഫൻസ്, ബൈ. അടിപൊളിയായിട്ട് അങ്ങനെ എല്ലാവരും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി, കാരണം അത്രയധികം ഈ പറഞ്ഞ പോലെ ലാലിയേട്ടൻ സോങ്ങുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. ഇനിയും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണം എന്നുണ്ട്, പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല, ഒരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യൂ, നിങ്ങൾ ധൈര്യമായിട്ട് ഇപ്പൊ തന്നെ വിളിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വൺ മോർ സോങ്, അത് കുറച്ചും കൂടി ഞാൻ ഈസി ആക്കാം കേട്ടോ. ഇപ്പൊ പോയത് ടഫാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് അടുത്ത പാട്ട് എടുക്കുന്നതായിരിക്കും. അപ്പൊ വേഗം വിളിച്ചോളൂ 444-444-917 ലേക്ക്.

0: മാറ്റിനി മാഷപ്പ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈമിൽ അതിഗംഭീരമായിട്ടാണ് ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ അവസാനത്തെ ചോദ്യം കേട്ടതിന് ശേഷം ആരൊക്കെയാണ് ഉത്തരങ്ങൾ പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ലാലേടൻ സ്പെഷ്യൽ ഗെയിമാണ്. ലാലേടന്റെ സിനിമയിലെ പാട്ടുകളാണ് എടുത്തിരിക്കുന്നതും. അപ്പൊ നമുക്ക് നോക്കാമേ.
1: ഹലോ മുഹമ്മദ്.
0: മുഹമ്മദ് റെഡി ആണോ ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടിയിട്ട്? അപ്പൊ നമുക്ക് നേരത്തെ ആ ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ച് കേട്ടോണേ. ഓക്കെ ഓക്കെ ശരി മുഹമ്മദ് ബൈ.
1: ഹലോ, എന്റെ പേര് ശരത് എന്നാണ്.
0: ശരത് റെഡി ആണോ?
1: തീർച്ചയായും.
0: അല്ല, അതിന് തൊട്ട് മുമ്പ് ലൈൻ കൂടി ഉണ്ട്. അതെ, ഭയങ്കര ഈസി ആയിരുന്നു. പ്രശ്നമില്ല, നമുക്ക് ചില സമയത്ത് കിട്ടൂല, അതാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. ആരാണ്? വീണ്ടും ശരത്താണോ? ഓക്കെ ഓക്കെ ഓക്കെ ശരി. അപ്പൊ ദാ സോങ് പ്ലേ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ ശരത്തെ. അതിന് തൊട്ടും ഒരു വരിയും കൂടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല, ബട്ട് ഗുഡ് ട്രൈ. ആരാണ് കൂടെ ഉള്ളത് ശരത്തിന്റെ? അൻസൽ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അതാണ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് സത്യം പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. എല്ലാവരും പറയേണ്ട ഒരു ആൻസറും കൂടിയായിരുന്നു. പക്ഷെ കുറച്ച് പേർക്ക് പറയാൻ പറ്റിയില്ല. ഭയങ്കര സിമ്പിൾ അല്ലേ സത്യത്തില്? ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വരിയും കൂടിയായിരുന്നു. കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനാണ് ഞാനും നോക്കിയത്. അതുകൊണ്ടാണ് മിന്നാരം സിനിമയിലെ തന്നെ ഈ ഒരു പാട്ട് ഞാൻ എടുത്തത്. ബട്ട് നൈസ് ട്രൈ അല്ലേ. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ആ ലൈനായിരുന്നു പറയേണ്ടിയിരുന്നത്.

0: ബാക്കി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന വരികൾ തന്നെയാണ്.
1: ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാറം.
0: അപ്പൊ ഈ ഒരു പാട്ട് തന്നെ നമുക്ക് കേൾക്കാം, നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറും ചിത്രശേഷിയും പാടിയ പാട്ട്. അതിനോടൊപ്പം തന്നെ മാറ്റിനി മാഷപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ 917 ഈവനിങ്സിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ.

0: ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
1: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് ടു ഓൾ ദ ലവ്ലി ലിസണേഴ്സ് ഔട്ട് ദെയർ. ദ ഒരു അടിപൊളി ഈവനിങ് വിഷസ് ഒരിക്കൽ കൂടി പറയുന്നു. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കുറച്ച് മുന്നേ നമ്മൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ടൈമിൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടു ഓൾ ദ ലവ്ലി ഡോക്ടേഴ്സ് ഔട്ട് ദെയർ, ഹാപ്പി ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ. ശരിക്കും നമ്മുടെ ലൈഫിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ ഡോക്ടർ എന്ന് പറയുന്നത്. ഐ ടു ആഡ് എ ഡോക്ടർ, ലൈക്ക് നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോഴും ഇഞ്ചക്ഷൻ പേടിയുണ്ടെങ്കിലും അന്ന് ഒരു രീതിയിൽ അറിയാത്ത രീതിയിൽ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ ഒരു ഡോക്ടറിന് മാത്രമേ പറ്റുള്ളൂ. ബട്ട് ദെൻ യാ, ഇയേഴ്സ് ഹാവ് പാസ്ഡ്, ഇയേഴ്സ് ഹാവ് പാസ്ഡ്. ശരിക്കും എൻ്റെ കുഞ്ഞിലത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അന്നും ഇന്നും ഒക്കെ തന്നെ എനിക്ക് ഓർമ്മയുള്ള ആ ഡോക്ടറിൻ്റെ പേര്, അതായത് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിരുന്ന ഡോക്ടർ പിഷാരടി. യെസ്, പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു ഡോക്ടർ കാണുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഓർമ്മകളും വേദനകളൊക്കെ തന്നിട്ടിട്ടുള്ള വേദനകളെന്ന് ഉദ്ദേശിച്ച് ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയായിട്ട് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ പേടിച്ചിരുന്ന സമയത്ത് ഒരു ഫാമിലി ഡോക്ടർ, കംഫർട്ടബിൾ ഡോക്ടർ വുഡ് ബി ദയർ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈവനിങ് ഡേ നമ്മൾ ഒരുമിച്ച് അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഐ എം ജോയിനിങ് വിത്ത് യുവർ ഡ്രൈവ്. This is 917 evening. സന്ദീപാണ് കൂടിയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 3:50. ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗെയിമിൻ്റെ മാച്ചിൻ്റെ അപ്ഡേറ്റ് അറിയാനാണ്. മാച്ചിലോട്ടൊക്കെ നമുക്ക് എത്താം. ബട്ട് ദെൻ ഈവനിങ് വിഷസ് ഇങ്ങ് പോന്നോട്ടെ. കുറച്ച് മുന്നേ പറഞ്ഞ സ്പെഷ്യൽ ഡേ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വിഷസ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുള്ള ആ ഒരു ഡോക്ടർ എന്ന് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ആയിട്ട് അയക്കാൻ മറക്കണ്ട. ഞാൻ ആ മെസ്സേജും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഹാപ്പി ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ മെസ്സേജസ് വായിക്കാനായിട്ട്, ആ ഒരു എനർജി സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഐ ബി ബാക്ക് വെരി സൂൺ വിത്ത് IPL T20 അപ്ഡേറ്റ്സ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:10. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്.
4: ഹായ്, ഞാൻ ആസിഫ് അലി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: 917 evenings at a time. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. യെസ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് കേൾക്കാനായിട്ട്. വി ആർ ഗെറ്റിംഗ് വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം ടു IPL T20 അപ്ഡേറ്റ്സ് ആൻഡ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജും ഗുഡ് ഈവനിങ് വിഷസും ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ എം ടേക്കിംഗ് യു ടു IPL സ്കോർ അപ്ഡേറ്റ്.
0: T20 score update
6: brought to you by
7: Qatar's best.
0: T20 score update
6: brought to you by

0: Bin Mohammed, Awol Mall and Mall of Qatar.
1: ലക്നൌ ആൻഡ് രാജസ്ഥാൻ ദേ മനോഹരമായിട്ടുള്ള മറ്റൊരു മാച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് 68th ഇന്ത്യൻ പ്രീ 64th ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാച്ച് ഇതാ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ജയ്പൂർ സ്റ്റേഡിയം ഇസ് കംപ്ലീറ്റ്ലി എക്സൈറ്റഡ്. വൈ? ബിക്കോസ് രാജസ്ഥാൻ ആൻഡ് ഓൾസോ ലക്നൌ ആണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു മാച്ച് നടക്കുന്ന ഈ ഒരു ടൈമിൽ മർഷ് ആൻഡ് ഓൾസോ ഇംഗ്ലീസ് ആണ് ഓൺ ക്രീസ് ഉള്ളത്. ഓൺ സ്ട്രൈക്ക് ഇസ് മർഷ്. എത്രത്തോളം അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടെന്ന് പറയണം. കാരണം രാജസ്ഥാനാണ് ഒരു നമ്മുടെ ടോസൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നു. ആൻഡ് ദ ലക്നൗ എത്തിച്ചത് എത്രത്തോളം പ്രശ്നമായി നമ്മുടെ രാജസ്ഥാന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിക്കറ്റ് നഷ്ടമായിട്ടില്ല. 5th ഓവർ ദി കംപ്ലീറ്റ് ആവുന്നു. 68 runs ലക്നൗ നിൽക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് റിയലി ഗുഡ്. 17 ബോളിൽ നിന്ന് 35 runs സ്വന്തമാക്കി ജോഷ് ഇംഗ്ലീഷ്. ആൻഡ് ഓൾസോ 11 ബോളിൽ നിന്നും 30 runs. വാവ്, ഗ്രേറ്റ്. 11 ബോളിൽ നിന്നും 30 runs സ്വന്തമാക്കി മിഷേൽ മർഷും. ദേ ഓൺ ക്രീസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഒരു സമയം. അടിപൊളിയായിട്ട് തന്നെ ഗെയിം ഇങ്ങനെ നടക്കട്ടെ. രാജസ്ഥാൻ ആൻഡ് ലക്നൗ രണ്ട് ടീമിനും നമുക്ക് ഒരുപോലെ തന്നെ ആ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ എന്താണ് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പാത്ത് വേ ഒരുക്കേണ്ടത് നമ്മുടെ ലിസ്ണേഴ്സും അതേപോലെ തന്നെ ഫാൻസും ഒക്കെ തന്നെയാണ്. സോ ചെയ്യേണ്ട ആ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി നമ്മളിങ്ങനെ ചെയ്യുന്നു. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഇന്ന് നിങ്ങളുടെ ആ ഒരു ഗംഭീരമായിട്ടുള്ള എന്താണ് മാച്ചിൻ്റെ അവസാനം വിജയിക്കാൻ പോകുന്ന ടീം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ടീമായിരിക്കാം. ലെറ്റ്സ് സീ. ഇറ്റ്സ് ഓൾ ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ടഡ്. തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. 5 overs അവസാനിക്കുന്നു. 68 runs ദ ലക്നൗ മുന്നേറുമ്പോൾ ഒരു വിക്കറ്റും നഷ്ടമായിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ IPL അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഈവനിംഗിലേക്ക്. ഗുഡ് ഈവനിംഗ് മിസ്സസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഷിജോ ഗുഡ് ഈവനിംഗ്. അതിൻ്റെ കൂടെ നമുക്ക് റിയ ഗുഡ് ഈവനിംഗ് പറയുന്നുണ്ട്. നിഷ ഗുഡ് ഈവനിംഗ്. അഖിൽ ഗുഡ് ഈവനിംഗ് പറയുന്നു. ഷാഫി ഗുഡ് ഈവനിംഗ്. ഇഫ്തിക് ഗുഡ് ഈവനിംഗ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അമിത് ഗുഡ് ഈവനിംഗ് പറയുന്നു. രതീഷ് ഗുഡ് ഈവനിംഗ്. കണ്ണൻസ് ഗുഡ് ഈവനിംഗ് പറഞ്ഞിട്ടുണ്ട്. മൈക്കത്ത എന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് ഈവനിംഗ് വിഷേസ്. ആൻഡ് ഓൾസോ അഞ്ചൽ, അഞ്ചൽ എന്നാണ് പേര്. ഓക്കെ, അഞ്ചൽ ദേ നമുക്ക് ഗുഡ് ഈവനിംഗ് പറയുന്നുണ്ട്. സന്ദീപ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ആൻഡ് ഹാരിഷും നമുക്കത് ഒരു ഗുഡ് ഈവനിംഗ് വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തോ. വൈ? ബിക്കോസ് വി ഹാവ് സംതിങ് എക്സൈറ്റിംഗ് കമ്മിങ് അപ്പ്. ഒരുപാട് കാര്യങ്ങളായിട്ടോ നാളത്തെ ദിവസത്തെ പ്രത്യേകത, അതേപോലെ തന്നെ 21st എന്നുള്ള ഇൻ്റർനാഷണൽ ടീ ഡേ ആ ഒരു ദിവസം ഒളിച്ചിരിക്കുന്ന പ്രത്യേകതകൾ, ഇതൊക്കെ ബേസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനിലേക്ക്, കളക്ഷൻ ഓഫ് സോങ്സിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സോങ്ങിലേക്കാണ് പോകുന്നത്. ജോബ് കുര്യൻ ആൻഡ് നേഹ നായർ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ജോബ് കുര്യൻ കളക്റ്റീവ്സിൽ നിന്നുള്ള സോങ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ. ദിസ് ഇസ് യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇനി ദ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 413.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 479 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 505 ഖത്തറിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 548 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ
4: സ്റ്റേഷൻ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
8: Powered by
9: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707.
10: In association with
11: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
12: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
13: Daiso, let's make every outing unforgettable.
14: And
15: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 917 evenings.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ 43 മിനിറ്റും 36 സെക്കൻഡും. ഈ ഒരു ടൈം യെസ് നമ്മുടെ ആ ഒരു അപ്ഡേറ്റ് അറിയാനായിട്ട്, മാച്ചിൻ്റെ അപ്ഡേറ്റ് അറിയാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിലേക്ക്, കാരണം ഈ ഒരു പോയിന്റിൽ 9th ഓവറിലേക്ക് ഏകദേശം നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ, ആദ്യത്തെ 2 ബോളുകളും അവസാനിച്ചിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ആ ഒരു യെസ് ഒരു വിക്കറ്റ് അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കുറച്ച് സന്തോഷത്തിൽ ഇത് വിക്കറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സമയമാണ്. നമുക്ക് ആദ്യത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നത്. സോ ലക്നൗ ലൂസേഴ്സ് ദർ ഫസ്റ്റ് വിക്കറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ആ ഒരു കൺഫർമേഷൻ ദേ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. വിക്കറ്റ് പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ആ എൻറ്റയർ ടീം തന്നെ എനിക്ക് തോന്നുന്നു ഒരു സേഫ് സോണിൽ എത്തിച്ചിട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു വിക്കറ്റ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9th ഓൾമോസ്റ്റ് ദേ സ്റ്റാർട്ടാവുന്നു. ആ ഒരു ടൈമിൽ രാജസ്ഥാൻ ആദ്യത്തെ വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ലക്നൌവിൻ്റെ 109 എന്ന ആ ഒരു സ്കോറിൽ നിൽക്കുന്നു നമ്മുടെ ലക്നൗ ടീം. യെസ് ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. 64th ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ ആൻഡ് ലക്നൗ ഏറ്റവും മനോഹരമായിട്ട് ജയ്പൂർ സ്റ്റേഡിയത്തിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുത്തി നമ്മുടെ ലക്നൗ ടീം. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഓൺ ക്രീസ് നിക്കോളാസ് ആൻഡ് ഓൾസോ മർഷാണുള്ളത്. രണ്ടുപേരും കൂടെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന പ്രതീക്ഷയിൽ, കാരണം ഒത്തിരി ഓവേഴ്സ് ഉണ്ട്, ബോൾസ് ഉണ്ട്, നല്ലൊരു സ്കോർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ലക്നൗ ടീമിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ചധികം പേര് തന്നെ എനിക്കിവിടെ ഓൾറെഡി മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീ ബഡിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായി ചായ കുടിക്കുന്ന ആ ഒരു ടീ ബഡി, അല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടീ ബഡിയുമായിട്ട് ഈ വരുന്ന ഇൻ്റർനാഷണൽ ടീ ഡേയുടെ അന്ന് ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ദാ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഇപ്പോൾ ആ ടീ ബഡിയുടെ പേര് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000 9017
4: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
3: അതെ, ഈ വരുന്ന ടീ ഡേ ഇൻ്റർനാഷണൽ ടീ ഡേയുടെ അന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങളുടെ ടീ ബഡിയായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള ആ ഒരു സ്പേസ് ദാ സോൾട്ട് മാംഗോ ട്രീയിലേക്ക് എത്താം. തീർച്ചയായിട്ടും അവിടെ പോയി ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് മൈൻഡ് കുറച്ച് റിലാക്സ് ആവുമെന്ന് മാത്രമല്ല, കുറച്ചധികം നല്ല കോൺവെർസേഷൻസും ഒരുപാട് കാര്യങ്ങളും തന്നെ ഷെയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അറിവ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ, അങ്ങനെ ഒരു ചായ ഗ്യാങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കീപ് സെൻഡിങ് യുവർ ചായ് ബഡി റൈറ്റ് നൗ. ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. മറക്കണ്ട കേട്ടോ, നിങ്ങളുടെ ചായ് ബഡിയെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ.

0: ഫ്രഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69-99 riyalinte aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 എഫ് എം. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും അതിമനോഹരമായിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ് വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഷമീറിൻ്റെ ഗുഡ് ഈവനിങ് വിഷ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജെയ്സൽ ഗുഡ് ഈവനിങ് പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു പരീക്ഷയുടെ ടൈം ടേബിൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും അറിയാൻ ചാൻസ് ഉണ്ട്, ബട്ട് അറിയാത്തവർക്ക് വേണ്ടി ഇതാ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു പരീക്ഷ എഴുതാൻ ആഗ്രഹമുണ്ട് ണ്ടെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് റെഡിയാവാം. സ്പെഷ്യലി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചാവുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. ആ ഒരു വ്യക്തി ചെയ്തേക്കുന്ന ഫിലിംസ് ഓക്കെ, അപ്പം നടനാന്നുള്ളത് മനസ്സിലായി. ആ ഒരു വ്യക്തി ചെയ്തേക്കുന്ന ഫിലിംസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാവുമ്പോൾ ആവേശം എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. ഈ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ആ ഒരു ഡേറ്റും കാര്യങ്ങളുമൊക്കെ അടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെച്ച് നമ്മളൊരു പരീക്ഷ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഖത്തറിൽ നമുക്കറിയാം, യെസ് ദ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ബർത്ത്ഡേ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡിലേക്ക് ദ അൾട്ടിമേറ്റ് ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് ലാലേട്ടൻ ലവർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ദ ഈ പരീക്ഷ ജയിച്ചാൽ മതി കേട്ടോ.
12: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളൂ.
13: നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ.
12: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000-00917 പരീക്ഷ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
14: അപ്പൊ തുടങ്ങാല്ലേ.
11: സോ വലിയ ദൂരമൊന്നുമില്ല, നാളെ തന്നെയാണ് ആ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഇഫ് ഇൻ കേസ് വർക്കിൻ്റെ ഇടയിൽ ഫ്രീ ആവുകയാണ്, ആ ഒരു ടൈം നമുക്ക് ലഞ്ച് ബ്രേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള സമയവും കൂടിയാണ്. എക്സാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ് റിലീഫിങ് അല്ല, പക്ഷേ എങ്കിൽ പോലും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എഴുതാൻ പോകാൻ പ്രത്യേക ഒരു ഇഷ്ടം കാണൂലേ. അതേപോലെ ഇഷ്ടമുള്ള ആളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയാൻ നമുക്ക് ആവേശം കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. അപ്പം നാളെ ആ ഒരു പരീക്ഷ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ ഹൂ നോ എക്സ്ട്രീംലി ഗുഡ് അബൌട്ട് ലാലേട്ടൻ, എപ്പോഴും ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ടൻ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കൂട്ടുകാരനെ ആ ഒരു കൂട്ടുകാരൻ്റെ പേരോ അയക്കാനായിട്ട് മറക്കണ്ട. ലാലേട്ടൻ എന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000-00917. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ലൈവായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് പോന്നോട്ടെ. ലാലേട്ടൻ ഫാൻസ് ഔട്ട് ദെയർ ദ മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. നാളെ റേഡിയോസിനോട് ഓഫീസിൽ വെച്ച് നമുക്കൊരു എക്സാം നടക്കാൻ പോവുകയാണ്. സോ ഈ ഒരു വെന്യൂവിൽ വെച്ച് നടക്കുന്ന എക്സാം ഇസ് എക്സ്ക്ലൂസീവ്ലി അബൌട്ട് ലാലേട്ടൻ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടാണ് നമ്മളിങ്ങനെ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ അരികിലേക്ക്, നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ അരികിലേക്ക് എത്തുന്നതായിരിക്കും ലാലേട്ടൻ്റെ വക. അപ്പോൾ എന്തായാലും എന്താണ് ആ കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ടൊരു സർപ്രൈസ് സംഭവം തന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളത്തെ എക്സാമിനേഷൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ 5000-00917.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:27 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
6: മഴ പാടും കുളിരായി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.
0: 917 ഈവനിംഗ്സ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: மக்கள் அனைவருக்கும் வணக்கம்.
5: நான் உங்க பாடகர்
4: பேசுறேன்.

0: enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome, welcome back to Radio Sonu 91.7 FM. ഇത് 917 evenings in the time. സന്ദീപ് ആണ് കൂടെയുള്ളത്. ഒരു വലിയ മാച്ച് ദേ അതിഗംഭീരായിട്ട് തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ആ മാച്ചിൻ്റെ അപ്ഡേറ്റ് അറിയാനായിട്ട് കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. സോ 18 ഓവേഴ്സൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു 18-ാമത്തെ ഓവറൊക്കെ ഇങ്ങനെ അവസാനിച്ച് പോകുമ്പോൾ ഈ ഒരു ടൈമിൽ പ്രഡിക്ഷൻസ് ഒക്കെ ഓൾറെഡി ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാ പ്രഡിക്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ എത്രയായിരിക്കും ഇന്ന് നമ്മുടെ ടീം ലക്നൗ സെറ്റ് ചെയ്യാൻ പോകുന്ന മർഷിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് 100 അടിച്ചിട്ടേ മാറുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. മർഷ എന്താണ് കളി അല്ലേ? അടിപൊളിയായിട്ടുള്ള ഒരു സിക്സർ ഇപ്പൊ തന്നിട്ടുണ്ട്. ആൻഡ് 19-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് അവസാനിക്കാറാകുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ സ്കോർ ഇസ് ലൈക്ക് ദാറ്റ്. 213 ഐ മീൻ ദ സ്കോർ ഇസ് ലൈക്ക് ദിസ് കേട്ടോ, 213 രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ, രണ്ട് വിക്കറ്റേ പോയിട്ടുള്ളൂ. ബട്ട് ദെൻ അടിപൊളിയായിട്ട് ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ ഒരു പാർട്ട്ണർഷിപ്പ് എടുത്തു പറയേണ്ടതാണ്. മർഷിൻ്റെയും ഋഷഭിൻ്റെയും 22 ബോളിൽ നിന്നും 34 റൺസ് സ്വന്തമാക്കിയ ഋഷഭും, അതേപോലെ തന്നെ മർഷ് 51 ബോളുകളിൽ നിന്നും 90 റൺസ് സ്വന്തമാക്കി നിൽക്കുകയാണ്. 100 എത്തും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഒരുപാട് എക്സ്പെക്ടേഷൻസ്, യു ഹാവ് സെറ്റ് ദ ലിമിറ്റ്സ് ഹൈ മർഷ്. 213 എന്നുള്ള സ്കോർ എത്രയിലായിരിക്കും എത്തി നിൽക്കുന്നത്? ഒരു ഓവർ കൂടിയാണ് ബാക്കിയുള്ളത്. 19-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് ദാ ക്ലോസ് ആവുന്നു. ഇന്ന് ആ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ, യെസ് നമ്മുടെ ലക്നൗ ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് ഫോർ രാജസ്ഥാൻ എത്രയായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. 5000-0997 ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ചേട്ടാ, ഇവിടെ നട്സ് ഉണ്ടോ?
3: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
2: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
3: ഹെൽത്തി ഹെൽത്തി എടാ, ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
4: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.
0: 917 evenings.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
1: In association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome, welcome back to Radio Suno 91.7 FM. ദേ ഐ പി എൽ T20 അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഇന്നിങ്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത്തെ ഇന്നിങ്സിൻ്റെ കഥ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നവരോട് ദേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്. അങ്ങനെ ദേ നമ്മൾ ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന ആ ഒരു സ്കോറും ആ ഒരു ഫൈനൽ സ്കോറും ഒക്കെ തന്നെ പറയാനായിട്ട് ഞാനും റെഡി ആയിരിക്കുമ്പോൾ ഒത്തിരി പേര് ഇവിടെ മെസ്സേജിംഗ് ആണ്. 233 ആയിരിക്കും, 220 ആയിരിക്കും, ഇതിനൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ്.
0: Brought to you by
8: Qatar-le best kulfi taste cheyano engil ponnodo Brooks cafe lege Matatadin Bakra VFS Global Center na samivam Ogba Bin Nafi Metro Station. Follow cheyyo Insta at Brooks Cafe Qatar, serving happiness. Co-presented by
9: Ibad Sports. Gear up, game on. All your sports needs at one place. Ibad Sports, brand of achievements. Contact 7733-9198.
10: In association with
11: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
7: യെസ് യെസ്, അപ്ഡേറ്റ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് ബ്രേക്കിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ടീം ഇങ്ങനെ താ സെറ്റായിക്കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആവേശവും അതേപോലെ തന്നെ എനർജിയൊക്കെ ആ ഒരു ക്രീസിൽ കൊണ്ടുവരാനായിട്ട് രാജസ്ഥാൻ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്ന് തരാൻ പോകുന്നതെന്ന് മനസ്സ് പറയുന്നുണ്ട്. ബട്ട് ദെൻ ലക്നൗ ഓൾറെഡി ഒരു അടിപൊളി സ്കോർ സെറ്റ് ചെയ്തിട്ട്, അതായത് T20യിൽ 220 ആണ് ആ ഒരു സ്കോർ അപ്ഡേറ്റ് പറയാനുള്ളത്. 5 wicket നഷ്ടത്തിൽ 20 overs കംപ്ലീറ്റ് ആവുമ്പോൾ 220 runs വേണം, 221 വേണം നമ്മുടെ ടീമിന് ജയിക്കാനായിട്ട്. ആരാണ് ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ വിജയിയായിട്ട് എത്താൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ്സിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അങ്ങനെ ആ ഐ പി എൽ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവേശകരമായിട്ട് ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമ്മൾ കുറച്ച് മുന്നേ ചോദിച്ച ഒരു കാര്യം, നമ്മുടെ ആ ഒരു ടീ ബഡി, യെസ് ടീ ബഡിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴേ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന, അല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ വരുന്ന ആ ഒരു വ്യക്തി മനസ്സിലോട്ട് വന്ന ആരാണ് ആ ഒരു ഫിഗർ ഒന്നും ആലോചിക്കേണ്ട. 5000-9179 ഒരു മെസ്സേജായിട്ട് അയച്ചോളൂ. ബിക്കോസ് നമുക്ക് ഈ വരുന്ന ഇൻ്റർനാഷണൽ ടീ ഡേയിലാണ്, അതായത് May 21 ഈവനിങ് സമയം ആ ഒരു ടീ ബഡിയുമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നമുക്കൊരു ചായ സൽക്കാരം തന്നെ അങ്ങ് ആക്കിക്കളയാം. Not just about chai salkaram, but still beautiful aitla conversations. Namakkoru endana oru meshayade apparthu apparthu okke irunnu kore neram varthamanam parayanakke illa oru avasaram thaniyana. So ningada tea buddy aarana aa tea buddy e mention cheyidolu 5000-9179 like.
12: International Tea Day Special Tea Talks brought to you by
13: Ruchidan Madam.
12: നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
7: അതെ, ഒരു നാടൻ ആംബിയൻസിൽ തന്നെ പോയിരുന്ന് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ സംസാരിക്കാം. ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഐ പി എൽ വിശേഷങ്ങൾ പറയാം, ഒത്തിരി കാര്യങ്ങൾ കൺവേ ചെയ്യാം, നാട്ടിലെ വിശേഷങ്ങൾ പറയാം. ഒബ്വിയസ്ലി നമുക്ക് നാട്ടിലെ വൈബ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ടിലെ കോൺവെർസേഷൻസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കോൺവെർസേഷനൊക്കെ ഓണാക്കാനായിട്ട് ദേ നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങളുടെ ചായ് ബടിയെ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917. ആൻഡ് ഈ ഒരു സംഭവം ബേസ് ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒരു കോൺടെസ്റ്റ് റണ്ണിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ കോൺടെസ്റ്റിൻ്റെ ഭാഗമാകാനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട നിങ്ങളുടെ ചായ് ബഡിയുടെ പേര്.

0: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സണ്ണി 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇറ്റ് ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ദാ ഒരിക്കൽ കൂടി പറയുകയാണ്, ആ ഒരു ഗുഡ് ഈവനിങ് ഇഷ്യൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 19:11. വാട്ട് എ ഈവനിങ്! ഒരു ഡ്രൈവൊക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഈവനിങ് ആണ്. ഈ ഒരു ഈവനിങ്ങിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ? അങ്ങനെ സന്തോഷം ഉള്ളിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും ഇവിടെ റെയ്ഹാൻ മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡെഡിക്കേഷനാണ് വന്നിരിക്കുന്നത്. ബട്ട് ഡെഡിക്കേഷൻ സോങ് ഹിന്ദി സോങ് ആണ്. ഐ വിൽ പ്ലേ ദി സോങ്, പക്ഷേ ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം. ഗുരു സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക്. ഈ ഒരു ട്രാക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, ഫോർ റെയ്ഹാൻ മുഹമ്മദ്. സോ ഇഫ് യു ആർ ലിസ്ണിംഗ് ടു ദിസ് റെയ്ഹാൻ മുഹമ്മദ്, ബിഗ് ഷൗട്ട് ഔട്ട് ടു യു. സോ ഗുഡ് ഈവനിങ്. അടിപൊളിയായിട്ട് ഒരു വണ്ടർഫുൾ ഈവനിങ് ചായയൊക്കെ കുടിച്ചത്. എന്തായാലും ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഫ്രണ്ടിന് തീർച്ചയായിട്ടും ഒരു ചായ മേടിച്ചു കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ചായ അതേ ആ ഒരു ഫ്രണ്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചായ ബഡീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഇന്റർനാഷണൽ ടീ ഡേ വളരെയധികം സ്പെഷ്യൽ ആക്കാം.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164800.
0: ഈ വരുന്ന 21st നിങ്ങളുടെ ബെസ്റ്റ് ചായ് ബഡി ആയിട്ട് തീർച്ചയായിട്ടും ആ ചായ് ബഡിയുടെ പേര് മെൻഷൻ ചെയ്ത് 5000997 അയക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് ഈ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മിസ്റ്റർ റെയ്ഹാൻ താങ്കൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ സ്ഥിരം ചായ് ബഡീനെ. എന്താ തേരെ ബിനാ എന്നുള്ള സോങ് ഞാൻ എന്തായാലും ഇന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ രണ്ടുപേർക്കും ഫോർ ദ വെരി സ്പെഷ്യൽ ഫ്രണ്ട് ആൻഡ് ഓൾസോ റെയ്ഹാൻ, ദാ ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിലെ ആ ഒരു വണ്ടർഫുൾ ട്രാക്കാണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഐ പി എൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Sono. Radio Sono. 91.7 FM. Radio
1: Sono. Qatar's happiness frequency. Radio
2: Sono. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: മധുപകരൂ നീ താരകേ.
5: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: 917 ഈവനിംഗ്സ്.

0: Enjoy Alukas 917 Evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: വെൽക്കം ബാക്ക്. ഐ പി എൽ T20 അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്ന സമയമാണ്. രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയിട്ട് എന്താണ് സന്ദീപ് അപ്ഡേറ്റ് ഒന്നും പറയാത്തത് ചോദിക്കാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആരും ചോദ്യം ചോദിക്കാനായിട്ട് നിൽക്കണ്ട. ഞാൻ ദേ ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
10: In association with
11: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
9: This point is getting very crucial. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു അതിമനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ. ആൻഡ് രാജസ്ഥാൻ 95 ബോൾസ്, 172 റൺസ് ഇനി വേണം ജയിക്കാനായിട്ട്. ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ഓവേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഓവറിലേക്ക് കടക്കുകയാണ്. 50 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. കമ്പാരറ്റീവ്ലി എനിക്ക് തോന്നുന്നു ആ ഒരു എന്താണ് ഫ്ലോ നഷ്ടപ്പെട്ടിട്ടില്ല, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസം രണ്ട് പ്ലേയേഴ്സിനും കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യവംശി ആൻഡ് ഓൾസോ ജയ്സ്വാൾ ആണ് ഓൺ ക്രീസ് ഉള്ളത്. രണ്ടുപേരും കൂടെ തന്നെ മനോഹരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാനും ഉള്ളത്. 8 ബോളിൽ നിന്നും 5 റൺസ് സ്വന്തമാക്കി സൂര്യവംശി. ആൻഡ് ഓൾസോ 18 ബോൾസിൽ നിന്നും 38 റൺസ് സ്വന്തമാക്കി ജയ്സ്വാൾ. ജയ്സ്വാൾ വേറെ ലെവലിൽ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ഇപ്പോൾ സ്ട്രൈക്കിലുള്ളത് സൂര്യവംശിയാണ്. ആരായിരിക്കും ഇന്ന് ജയിക്കാൻ പോകുന്നത്? ഞാനും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലൂടെ കയറി പോകേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് അപ്ഡേറ്റ് ആസ് വെൽ. 917 ഈവനിങ്സിലേക്ക്. So to all the Lalaten fans out there, നമുക്കിവിടെ ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് ലാലേട്ടൻ്റെ തന്നെ ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. സോ അതിലൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ലാലേട്ടൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും കറക്റ്റായിട്ട് എടുത്ത് പറയുന്ന ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്ത് പോകാൻ മാത്രമല്ല, നാളെ ഒരു പരീക്ഷയുടെ ഭാഗമായിട്ട് അവരെ നമുക്ക് വിളിച്ചാലോ? എന്തായാലും സമ്മാനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു ചെറിയ സർപ്രൈസ് ഡേ. ആ ഒരു സർപ്രൈസ് എലമെൻ്റൊക്കെ ഇങ്ങനെ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ആ ഒരു വിശേഷങ്ങളിലേക്ക്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ആഘോഷം തന്നെയാണ് ശരിക്കും ആ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. ആ ബർത്ത്ഡേ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഇവൻ്റ് ഡേ നടക്കാൻ പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളും ലാലേട്ടൻ്റെ പേഴ്സണൽ ലൈഫും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളൊരു ട്രൂ ലാലേട്ടൻ കോർ ഫാനാണ്, ലവറാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു പാർട്ടിസിപ്പേറ്റ്.
12: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളൂ.
13: നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറയാം.
12: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ. ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 പരീക്ഷാ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
14: അപ്പൊ തുടങ്ങാം അല്ലേ?
9: പിന്നെന്താ തുടങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ലാലേട്ടനെന്ന് പറഞ്ഞ് മെസ്സേജ് ആയിട്ട് 5000997 ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നാളെ ഒരു മണിക്കൂർ വർക്കിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്കൊക്കെ കിട്ടുന്ന സമയം നമുക്ക് കുറച്ചൊന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് ലാലേട്ടൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാനും ഒരു ചെറിയ എക്സാം നടത്താനുമായിട്ട് വെയിറ്റ് ചെയ്ത് ആ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ദാ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. റേഡിയോസിനോടെ ഓഫീസിലേക്ക് പെട്ടെന്ന് മെസ്സേജസ് പോകുന്നോട്ടെ 5000997. അപ്പോഴത്തേക്കും എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് കോമ്പറ്റേറ്റീവ് മൈൻഡും കയറും. ഇല്ലേ യോദാ സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to...
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Qatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgood thudangi authentic Arabic cuisine de rizier
7: punnya vachanangalilude puvadile പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
9: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളൂ.
1: നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ.
0: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ. ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 പരീക്ഷാ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ.
1: അപ്പൊ തുടങ്ങാം അല്ലേ?

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ പ്രസന്റഡ് ബൈ അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ.
2: Premium healthcare with a budget-friendly consultation fee of just 30 riyals. Oppam 69.99 riyal inde aagarshaneeyamaya health packages galum. Al Hilal Premium Medical Center, Deering Road.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: A wonderful evening. ദാ നമ്മളൊരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് രാത്രിയിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഐ പി എൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഐ പി എൽ T20 അപ്ഡേറ്റ്സ് റൈറ്റ് നൗ. ജുറൽ ആൻഡ് സൂര്യവംശിയാണ് ഓൺ ക്രീസ് ഉള്ളത്. സൂര്യ, എന്താണ് അടിപൊളിയായിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സൂര്യ വരുന്നവരെയൊക്കെ തന്നെ പാർട്ട്ണർഷിപ്പ് സെറ്റ് ആവാനായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബട്ട് ഇപ്പോൾ വരയ്ക്കും ഐ കെൻ സേ ദാറ്റ് ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇനി 2 ബോൾസ് കൂടെ ഉള്ളൂ. അപ്പോൾ 10 ഓവർ തീരുമ്പോൾ, തീരുന്നതിന് മുന്നേ 114 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ ഉള്ളത്. ഇന്ന് രാജസ്ഥാൻ ജയിക്കോ എന്നുള്ളത് വളരെയധികം ആൻസർ ചെയ്യപ്പെടേണ്ട, ഞാൻ പറയേണ്ടല്ലോ കേട്ടോ. ഫാൻസൊക്കെ പെട്ടെന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ ആരാണ് ഇന്നത്തെ ഗെയിം ജയിക്കാൻ പോകുന്നതെന്നുള്ളത്. ഓൾമോസ്റ്റ് റൺ റേറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു മത്സരം രാജസ്ഥാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാനിങ്ങനെ മനസ്സിൽ കുറിക്കുന്നു. ഒരു ബോൾ കൂടിയാണ് ബാക്കിയുള്ളത് 10th ഓവർ കംപ്ലീറ്റ് ആവാനായിട്ട്. 115 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ. ആൻഡ് 12 ബോളിൽ നിന്നും 12 റൺസ് സ്വന്തമാക്കി ജുറലും 24 ബോളിൽ നിന്നും 51 റൺസ് സ്വന്തമാക്കി സൂര്യവംശിയും. ദ ക്രീസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുമ്പോൾ ദ ഓൺ സ്ട്രൈക്ക് സൂര്യവംശി. സൂര്യവംശി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു 10th ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു അടിപൊളി സിക്സർ തന്നുകൊണ്ട്. മേക്കിംഗ് ദ സ്കോർ 10th ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 121 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 9:06. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഗതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. സന്നിവാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം നമുക്ക് 917 ഈവനിങ്സിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആ ഒരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ്. യെസ്, IPL T20 അപ്ഡേറ്റ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ടൈം ഞാൻ കുറച്ച് മോഹൻലാൽ ഫാൻസിനെ, എവിടെ ലാലേട്ടൻ ഫാൻസൊക്കെ ഒന്ന് ഉഷാറായിട്ടിരുന്നുള്ളൂ. വൈ? ബിക്കോസ് ഒരു ചെറിയ വലിയ പരീക്ഷ വരുന്നുണ്ട്. ആ ഒരു പരീക്ഷയെ പറ്റിയിട്ടാണ് എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഡീറ്റെയിൽസ്.
2: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളൂ.
3: നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറ.
2: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 പരീക്ഷ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: അപ്പൊ തുടങ്ങാല്ലേ?
1: എന്തല്ലേ തുടങ്ങാൻ ഞാൻ റെഡിയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാളെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ആ ഒരു ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉച്ച സമയം 1 മണി തൊട്ട് 2 മണി വരെ വരാനായിട്ട് മറക്കണ്ട നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്. പക്ഷേ അതിനൊക്കെ മുന്നേ ആയിട്ട് എനിക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക 5000917. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ലാലേട്ടന് ഈ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഓൾ വെയ്റ്റിംഗ് ഫോർ. തീർച്ചയായിട്ടും എല്ലാവരും വെയ്റ്റിംഗ് ആണെന്നറിയാം. സോ പെട്ടെന്ന് ആ ലാലേട്ടൻ ഫാൻസൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ലാലേട്ടൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 5000917. വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വിശേഷം എന്നുള്ളത് IPL T20 അപ്ഡേറ്റ്സിലേക്ക് കടക്കാത്ത എന്തേ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ഫൈനൽ സെക്കൻഡ് ഇന്നിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഉഷാറായിട്ടുള്ള പ്രകടനം തന്നെയാണ് രാജസ്ഥാൻ ദേ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 11 overs കംപ്ലീറ്റ് ആവുന്നു. ഡീറ്റെയിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ. IPL സ്കോർ അപ്ഡേറ്റിന്റെ ടൈമിലേക്ക്.
2: T20 സ്കോർ അപ്ഡേറ്റ്
4: brought to you by
5: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റിയാണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ പ്രസന്റഡ് ബൈ
6: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
7: In association with
8: Crisil boundaries payumbol asal DC rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar.
1: യെസ്, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഉഷാറായിട്ട്. ആ ഒരു ഗംഭീരമായിട്ടുള്ള എന്താണ് എല്ലാ ബോളുകളും പറന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഭാഗത്ത്. ഈ ഒരു ഓവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം ഒരു 4 അടിച്ചിട്ടുണ്ടായിരുന്നു ബൗണ്ടറിയിലേക്ക്. ആൻഡ് ബൗണ്ടറിയുടെ വിശേഷം പറഞ്ഞ രണ്ടാമത്തെ ബോൾ അപ്പോഴത്തേക്കും ദേ ചെന്നു നമ്മുടെ ബാറ്റിന്റെ അടുത്തേക്ക് നേരെ. എന്നെ കൊണ്ട് ഈ ഹോട്ട് കീസ് എല്ലാം പ്രസിപ്പിക്കും. എന്താണ് മിസ്റ്റർ രാജസ്ഥാൻ ടീം കാണിക്കുന്നത്? അപ്പോൾ രാജസ്ഥാൻ ടീമിനും അതേപോലെ തന്നെ രാജസ്ഥാൻ ഫാൻസിനും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം. ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമായിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ. ബാക്ക് ടു ബാക്ക് സിക്സേഴ്സ് ബൗണ്ടറീസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 11 ഓവർ കഴിഞ്ഞ് 12 ഓവറിൽ ആദ്യ 3 ബോൾ 3 ബോൾ വീണ്ടും നമുക്ക് കിട്ടുന്നത് ആവേശം അറ്റ് ദ പീക്ക്. സൂര്യവംശി എന്താണ് കാണിക്കുന്നത്? 100 അടിച്ചിട്ടേ ഞാൻ ഇന്ന് ഈ ക്രീസിൽ നിന്ന് പോകത്തുള്ളൂ സന്ദീപേ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് സൂര്യ നിൽക്കുന്നത്. എന്ത് ചെയ്യാനാണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രീസിൽ നിന്നും 29 ബോൾസ് നേരിട്ട് 70 റൺസ് സ്വന്തമാക്കി വൈഭവ് സൂര്യവംശി. അതിൻ്റെ കൂടെ ജുറൽ ദേ നമുക്ക് 18 ബോൾ ഫേസ് ചെയ്തതിനു ശേഷം 31 റൺസ് തന്നിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളി പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്കൊക്കെ എത്തിക്കുമ്പോൾ 12 ഓവർ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാനാവുന്നു. 2 ബോൾസ് മാത്രമാണ് ബാക്കിയുള്ളത്. 154 റൺസ്, 1 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ. ലെറ്റ്സ് സീ ഹൗ ദ ഗെയിം ഇസ് ഗോയിങ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളു.
2: നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ.
0: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000097 പരീക്ഷാ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മുതൽ 2 മണി വരെ.
3: അപ്പൊ തുടങ്ങാല്ലേ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്. ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. You are

സെക്കൻഡ് ഇന്നിങ്സ് ഡേ അതിമനോഹരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെക്കൻഡ് ഇന്നിങ്സിൻ്റെ ശരിക്കും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജുറലാണ്. വൈ? ബിക്കോസ് നമ്മൾ ഒത്തിരി നേരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരൊക്കെ തന്നെ ആ ഒരു വിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടു. ഒരു റെസ്റ്റ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് വെരി ടഫ്. ഒത്തിരി നേരം ഗെയിമിൻ്റെ എൻഡ് വരെയൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈവൻ പോസിബിൾ. പക്ഷേ മോർ ദാൻ കംപ്ലീറ്റിംഗ് 10 ഓവേഴ്സ്, ഇറ്റ് ഇസ് സംതിങ് അമേസിങ്. അതുകൊണ്ട് തന്നെ സൂര്യവംശിയുടെ കാര്യം എടുത്ത് പറയണം. എനിക്ക് അവിടെ ഒരു വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 93 റൺസിലാണ് സൂര്യവംശി ഔട്ടായി പോയത്. അപ്പോൾ 100 ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരു സെഞ്ചുറിയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. 38 ബോളിൽ നിന്നുമാണ് 93 റൺസ് സ്വന്തമാക്കി സൂര്യവംശി. ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു എന്താണ് പാർട്ട്നർഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.

എന്നത് ജുറൽ അതേ സമയത്ത് തന്നെ മാക്സിമം ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് റൺസ് പതുക്കെ പതുക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രിട്ടോഷ്യാണ് ഇപ്പോൾ നമുക്ക് കൂടെ ജോയിൻ ചെയ്യുന്ന മറ്റൊരു വ്യക്തി. രണ്ടുപേരും കൂടി ഇനിയൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ സമയമെടുക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് ഓവേഴ്സ് അധികം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 ബോൾസ് ഫ്രണ്ടിലുണ്ട്, 35 റൺസ് എടുത്താൽ മതി, വിച്ച് ഇസ് വെരി മച്ച് ഫീസിബിൾ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ രാജസ്ഥാനാണോ ഈ ഒരു രണ്ടാമത്തെ വിക്കറ്റ് പോയപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട്, അയ്യോ വിക്കറ്റ് ഇനി പടപടാന്ന് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിന്ന് പോവും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെ മുഖത്തും ഉള്ളതുകൊണ്ടായിരിക്കാം. ആഘോഷിക്കണോ അതോ നമ്മള് ചിയർ ചെയ്യണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആ റായ്പൂർ സ്റ്റേഡിയം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഒരു ആവശ്യമില്ല. 31 ബോൾസ് ഈസിലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാജസ്ഥാൻ കമോൺ, യു ക്യാൻ മേക്ക് ഇറ്റ്. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം ആരാണ് ഇന്നത്തെ വിന്നേഴ്സ് ആവാൻ പോകുന്നത്, ഇന്നത്തെ ആ ഒരു മാച്ച് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഐ പി എൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ 15 ഓവർ കംപ്ലീറ്റ് ആവുന്നു, 188 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 400-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecuesinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളൂ.
6: നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ.
5: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ. ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 പരീക്ഷ ടൈം ടേബിൾ May 20 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ.
7: അപ്പൊ തുടങ്ങാല്ലേ.
8: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ് CBSE ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
9: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
10: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM. ഇത് IPL T20 അപ്ഡേറ്റ്സിന്റെ ടൈം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാച്ച് നടക്കുമ്പോൾ ആ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അറ്റ് ദ പീക്ക് എക്സൈറ്റ്മെന്റ്, അറ്റ് ദ പീക്ക് വൈ, ബിക്കോസ് ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 20 balls 22 റൺസ് എന്ന് പറയുമ്പോൾ ഇതാ ആ ഒരു 30 എന്നുള്ള ഫിഗറിൽ നിന്ന് ഇപ്പോൾ 20 എന്നുള്ള ഒരു ഫിഗറിലേക്ക്, ഇപ്പോൾ ഇതാ 19 balls 21 runs ഇനി വേണം. എങ്ങനെയാണ് രാജസ്ഥാൻ ആ ഒരു വിക്ടറിയിലേക്ക് എത്താൻ പോകുന്നതെന്ന് അറിയില്ല. ബദ്ധൻ രാജസ്ഥാൻ ആണോ ഇനി ഫീൽഡിംഗ് മികവ് കൊണ്ട് തന്നെ നമ്മുടെ ടീം ഇതാ ഒരു സൈഡിൽ കൂടെ അവരുടെ ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ്റെ ബദ്ധൻ ലക്നൗ ടീമും തന്നെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. 21 runs വേണം, 19 balls ബാക്കിയുള്ളത്. ഫെറൈറ ഒരു ബോളിൽ നിന്നും റൺസ് ഒന്നും സ്വന്തമാക്കാതെ ദേ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ക്രീസിലേക്ക്. അതേപോലെ തന്നെ ജുറൽ ദാ 33 balls നേരിട്ട് 45 runs സ്വന്തമാക്കി ആ ഒരു ക്രീസിൽ മനോഹരമായിട്ടുള്ള ഒരു മാച്ച് നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായി ആ ഒരു ഓവറെന്നൊക്കെ, 3 overs മാത്രമാണ് ബാക്കിയുള്ളത്, 17 overs കംപ്ലീറ്റ് ആവുന്നു, 201 runs. നോട്ട് ബാഡ്. 3 wicket നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 3 wickets പോകുമ്പോൾ ജുറൽ ആൻഡ് ഫെറേറയാണ് ഓൺ ക്രീസുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ചെറുതായിട്ടൊന്ന് ഡാറ്റ ബൈബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുനോ മെലഡി സോങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ആണ് ഞാൻ അങ്ങടേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ആ സോങ്സ് ഒക്കെ കേട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ്, ആ ഒരു രാത്രി, ഈവനിങ് എന്ന് ഇനി പറയണ്ടല്ലോ, അപ്പം രാത്രി എല്ലാവർക്കും തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറേ പാട്ടൊക്കെ കേട്ട് മൈൻഡ് റിലാക്സ്ഡ് ആക്കി, സ്ട്രെസ് ഫ്രീ ആക്കി ദാ ഞാനും ഒരു ചെറിയ ടാറ്റ ബേബി പറയുന്നു. അപ്പം നാളെ പാക്കലാകുമ്പോൾ ഒരുപാട് വിശേഷങ്ങളും ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട്. സോ ടാറ്റ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.

Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film. 917 Evenings.

0: Family Doctor's Day, presented by Al Hilal Premium Medical Center.
1: പ്രീമിയം ഹെൽത്ത് കെയർ വിത്ത് എ ബജറ്റ് ഫ്രണ്ട്ലി കൺസൾട്ടേഷൻ ഫീ ഓഫ് ജസ്റ്റ് 30 റിയാൽസ്. ഒപ്പം 69.99 റിയാലിന്റെ ആകർഷണീയമായ ഹെൽത്ത് പാക്കേജുകളും. അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെന്റർ, ഡീറിംഗ് റോഡ്.
2: യു ആർ

0: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: ഹായ്, ഞാൻ ഹണി റോസ്.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi, I'm Niranj Manimla Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡിപ്രഷൻ.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
2: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: Hi, this is Sushin Shyam.
6: You're listening to
5: Radio Suno 91.7.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
11: Daiso, let's make every outing unforgettable.
12: And
13: Marza Hypermarket, be fresh, be you. Visit your nearest store today.
14: You are listening

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ഹായ്, ഞാൻ ഷെയ്ൻ നിഗം.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട്

0: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
1: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।